0: ഒപ്പം.
1: മൃദുവായ മണ്ണിൽ വീണ വിത്തുകൾ പെട്ടെന്ന് മുളച്ചു പൊന്തിയപ്പോൾ പാറക്കെട്ടുകൾക്കിടയിൽ വീണ ഒരു ചെറിയ വിത്ത് ജീവൻ നിലനിർത്താൻ വളരെയധികം കഷ്ടപ്പെട്ടു. വെള്ളം കണ്ടെത്താനായി അതിന് തന്റെ വേരുകൾ പാറക്കിടയിലൂടെ വളരെ ആഴത്തിലേക്ക് ഇറക്കേണ്ടി വന്നു. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം വലിയൊരു കൊടുങ്കാറ്റ് വീശിയടിച്ചപ്പോൾ വേഗത്തിൽ വളർന്ന ചെടികളെല്ലാം കടപുഴകി വീണെങ്കിലും ആഴത്തിൽ വേരുകളുണ്ടായിരുന്ന ഈ ചെടി മാത്രം യാതൊരു കുലുക്കവുമില്ലാതെ അതിജീവിച്ചു. ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന കടുത്ത പ്രശ്നങ്ങളും പോരാട്ടങ്ങളും നമ്മെ തളർത്താനല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ കൊടുങ്കാറ്റുകളെ നേരിടാൻ ആവശ്യമായ കരുത്തും ആഴവും നൽകാനാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഓഗസ്റ്റ് 10, കൊല്ലവർഷം 1201, കർക്കിടകം 25, തിങ്കളാഴ്ച. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. എല്ലാ വർഷവും ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായി ആചരിക്കുന്നത്. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി ഉപയോഗിക്കാൻ കഴിയുന്ന ജൈവ ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. കാർബൺ പുറന്തള്ളലും പരിസ്ഥിതി മലിനീകരണം കുറയ്ക്കാനും കാർഷിക മേഖലയ്ക്ക് ഊർജ്ജം പകരാനും ഊർജ്ജോൽപാദനത്തിൽ സുസ്ഥിര വികസനം ഉറപ്പാക്കാനും ജൈവ ഇന്ധനങ്ങളുടെ ഉപയോഗം വലിയ തോതിൽ സഹായിക്കുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: എടിയേ, നീ ഇന്നത്തെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ?
1: അത് പറഞ്ഞാലല്ലേ അറിയുള്ളൂ.
0: നീ ആശ്രയ എഫ് 90 എന്ന് വെച്ച് കാര്യങ്ങളൊക്കെ അവര് പറഞ്ഞോളൂ.
2: അതെ, ഒരു ദിവസത്തെ കംപ്ലീറ്റ് അപ്ഡേറ്റും ചൂടോടുകൂടി രാവിലെ തന്നെ കേട്ടറിയാം മോർണിംഗ് മോജോയിലൂടെ. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 7 മണി മുതൽ 10 മണി വരെ നമ്മുടെ സ്വന്തം ആശ്രയ FM 90.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി. ദ ടൈം ഈസ് 7 o'clock.

0: മോർണിംഗ് മോജോ.
1: ഗുഡ് മോർണിംഗ്, നമസ്കാരം ആൻഡ് വെൽക്കം ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനോമിക. ഇന്ന് ഓഗസ്റ്റ് 10 മൺഡേ ആണല്ലേ. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? നല്ലൊരു അട്ടിപ്പൊളി വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് വീണ്ടും ഒരു തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള ഒരു കാര്യമാണല്ലേ. ഈ മൺഡേ മോർണിംഗ് എന്ന് പറയുമ്പോൾ പൊതുവെ എല്ലാവർക്കും ഒരു ചെറിയ മടിയൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം എനിക്കും അങ്ങനെ തന്നെ തോന്നി കേട്ടോ. വെറുതെ ഒന്ന് കിടന്നാൽ മതിയായിരുന്നു, വലിയ പണിയൊന്നും ചെയ്യാതെ ചുമ്മാ അങ്ങനെ ഫോണ് നോക്കി ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ട് ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എപ്പോഴും ഓടി നടന്ന് ജോലി ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും അങ്ങനെ ഒരു ബ്രേക്ക് ആവശ്യമാണല്ലേ. എന്നാൽ കേട്ടോളൂ, നിങ്ങളുടെ ആ ഒരു മടിയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്ന്. യെസ്, ഇന്ന് ഓഗസ്റ്റ് 10 നാഷണൽ ലേസി ഡേ ആണ്. മടിയന്മാർക്കും മടിച്ചുകൾക്കും വേണ്ടിയുള്ള ഒരു ദിവസമാണ് കേട്ടോ ഇന്ന്. ഈ ദിവസം ശരിക്കും എന്തിനാണെന്നറിയാമോ? നമ്മൾ എപ്പോഴും ഭയങ്കര ബിസി അല്ലേ, ജോലി, പഠിത്തം, വീട്ടു ജോലികൾ, അങ്ങനെ എപ്പോഴും ഒരു നെട്ടോട്ടമാണ് നമ്മൾക്ക്. അപ്പോൾ ഈ ഒരു ഓട്ടത്തിനിടയിൽ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് എക്സ്ട്രാ നേരം, കുറച്ച് നേരം ഉറങ്ങാനായിട്ട് അല്ലെങ്കിൽ സിനിമ കണ്ട് ചുമ്മാ ഇരിക്കാനൊക്കെ ഒരു ദിവസം വേണ്ടേ? അതാണ് ഈ ഒരു ലേസി ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ദിവസം നമ്മൾ ഭയങ്കര പ്രൊഡക്റ്റീവ് ആകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. നമ്മുടെ ബോഡിക്കും മൈൻഡും ഒന്ന് റീചാർജ് ആകാനായിട്ടുള്ള സമയമാണ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. പക്ഷേ ഇതൊരു മൺഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച പോലെ മുഴുവൻ സമയവും മടി പിടിച്ചിരിക്കാനായിട്ട് എല്ലാവർക്കും കഴിഞ്ഞെന്ന് വരില്ല. ജോലിക്കും കോളേജിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ടല്ലേ. എങ്കിലും കിട്ടുന്ന ചെറിയ സമയത്ത് ഒരല്പ സമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. സോ ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തെ ദിവസം കുറച്ച് മടിയൊക്കെ വന്നാൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ. പക്ഷെ എല്ലാ ദിവസവും മടി പിടിച്ചിരിക്കുന്നത് അത്ര നല്ല കാര്യമല്ല എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനി 10 മണി വരെ ഒരുപാട് അപ്ഡേറ്റുകളും വിശേഷങ്ങളുമായിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. സോ കീപ് ഓൺ ലിസണിംഗ് ടു ശ്രിയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
6: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
7: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
6: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: FM90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road, Private Bus Stand, സമീപം പുലമൺ, കൊട്ടാരക്കര.
4: മോർണിംഗ് മോജോ.
5: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 16 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. കാടിനെ കുറിച്ചും കാട്ടിലെ മൃഗങ്ങളെ കുറിച്ചും ഒക്കെ കേൾക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് കാടിലെ രാജാവിനെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, സാക്ഷാൽ സിംഹത്തെക്കുറിച്ച്. എന്തിനാണ് സിംഹത്തെക്കുറിച്ച് പറയുന്നത് എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. വേറൊന്നുമല്ല, ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് വേൾഡ് ലയൺ ഡേ ആയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. അതായത് ലോക സിംഹദിനം. എന്തിനാണ് കാട്ടിലെ രാജാവിന് വേണ്ടി പ്രത്യേകം ഇങ്ങനൊരു ദിവസം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ അതിന് വളരെ വലിയൊരു റീസൺ ഉണ്ട്. പണ്ട് കാലത്ത് ലോകത്തിലെ പല കാടുകളിലും ഒരുപാട് സിംഹങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ കാര്യങ്ങൾ ഇന്ന് അങ്ങനെയല്ല. അവരുടെ പോപ്പുലേഷൻ വളരെ വേഗത്തിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യരെ കാട് കയ്യേറുന്നതും അവയുടെ വാസസ്ഥലം നശിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഹണ്ടിങ്, അതായത് അനധികൃതമായിട്ട് വേട്ടയാടുന്നതും ഒക്കെ കാരണം ഇവരുടെ ജീവൻ വലിയ ഭീഷണിയിലാണിപ്പോൾ. കാട്ടിലെ ബാലൻസ് നിലനിർത്തുന്നതിൽ സിംഹങ്ങൾക്ക് വലിയൊരു പങ്കുണ്ട് എന്ന് തന്നെ പറയാം കേട്ടോ. അവയില്ലാതായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഇക്കോസിസ്റ്റത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കും. അതുകൊണ്ട് ഈ മൃഗങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ദിവസം നമ്മൾ മാറ്റിവെച്ചിരിക്കുന്നത് കേട്ടോ. അവയെ പ്രൊട്ടക്ട് ചെയ്യുക എന്നത് നമ്മുടെ കൂടെ വലിയൊരു ഡ്യൂട്ടിയാണെന്നുള്ള അവയർനെസ് കൊടുക്കുകയാണ് ഈ ഒരു ദിനം കൊണ്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകൃതിയും മൃഗങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ മനുഷ്യനായിട്ടുള്ള നമുക്കും ഈ ഭൂമിയിലെ നിലനിൽപ്പുള്ളൂ എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇന്നത്തെ ദിവസം. സോ ഇന്നത്തെ ദിവസത്തിന്റെ സ്പെഷ്യാലിറ്റി ആരും മറക്കണ്ട, ഇന്ന് വേൾഡ് ലയൺ ഡേ ആയിട്ടാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. എന്തായാലും കാടിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക് കാടുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം. ആൻഡ് ദ സോങ് ഈസ് ഫ്രം ദ മൂവി പുലിമുരുകൻ.

0: ആശ്രയ എഫ് എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ ആവശ്യമരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ വിശദമായി. 2026 കോമൺവെൽത്ത് ഗെയിംസിലെ മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ ഔദ്യോഗിക വസതിയിൽ കൂടിക്കാഴ്ച നടത്തി. കായിക താരങ്ങളുടെ മികച്ച പ്രകടനം രാജ്യത്തിന് അഭിമാനകരമാണെന്നും യുവാക്കൾക്ക് പ്രചോദനമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും പ്രധാനമന്ത്രി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കേന്ദ്ര കായിക മന്ത്രി മൻസൂർ മാണ്ഡവ്യയും സന്നിഹിതനായിരുന്നു. സ്കോട്ട്ലാന്റിലെ ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയ ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തായിരുന്നു. സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർഘർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്ക യാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരെ ത്രിവർണ പതാകയുടെ ആഘോഷത്തിൽ ഒന്നിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സൂര്യപ തിരക സംരംഭം ഇത്തവണ സംഘടിപ്പിക്കുന്നുണ്ട്. വന്ദേമാതരത്തിന്റെ 150 വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഹർഹർ തിരക പ്രചാരണത്തിൽ എല്ലാവരും പങ്കുചേരണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 GW പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 GW ശേഷിയുടെ 60%-ലധികമാണിത്. ഒരു റിപ്പോർട്ട്.
2: രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. സൌരോർജ്ജ മേഖലയിലെ സമാനതകളില്ലാത്ത മുന്നേറ്റമാണ് ഈ ചരിത്ര നേട്ടത്തിന് വഴിയൊരുക്കിയത്. 2014 2.8 GW ആയിരുന്ന സൌരോർജ്ജ ശേഷി നിലവിൽ 165 GW ആയി ഉയർന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം 55.29 GW അധിക ശേഷിയാണ് രാജ്യം കൈവരിച്ചത്. ശുദ്ധ ഊർജ്ജത്തിലേക്കുള്ള ഈ മാറ്റം കേവലം പരിസ്ഥിതി സംരക്ഷണം മാത്രമല്ല, മറിച്ച് ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയുന്നതാണെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുക്കുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. ജാർഖണ്ഡിൽ നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെ 2 ആഴ്ചയിലേറെയായി സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തും. മാർച്ചിനോടനുബന്ധിച്ച് ജാർഖണ്ഡ് പോലീസ് നിയമസഭാ പരിസരത്ത് നിരോധനാജ്ഞ ഏർപ്പെടുത്തി. റാഞ്ചിയിലുടനീളം വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതിനിടെ ജാർഖണ്ഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തലസ്ഥാനത്തേക്ക് വരുന്ന 100 വിദ്യാർത്ഥികളെ പോലീസ് ബലമായി തടയുന്നതായി സമരക്കാർ ആരോപിച്ചു. നിയമന പരീക്ഷകളിലെ ക്രമക്കേടുകളിൽ പ്രതിഷേധിച്ച് 6 വിദ്യാർത്ഥികളാണ് നിരാഹാര സമരം നടത്തുന്നത്. ഇന്ത്യ US നാവികസേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ ആരംഭിക്കും. ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കുന്ന 5 ദിവസത്തെ അഭ്യാസത്തിൽ ഇരു സേനകളുടെയും ഡൈവിംഗ് EOD ടീമുകൾ പങ്കെടുക്കും. പരസ്പര സഹകരണം ലക്ഷ്യമിട്ട് സംഘടിപ്പിക്കുന്ന പരിശീലനത്തിന്റെ 8th പതിപ്പാണിത്. ബൊളീവിയയ്ക്ക് സഹായഹസ്തവുമായി ഇന്ത്യ. 8 മെട്രിക് ടൺ വരുന്ന ആവശ്യമരുന്നുകളുടെ ശേഖരമാണ് ഇന്ത്യ കൈമാറിയത്. ബൊളീവിയയുമായി സഹകരണം വർദ്ധിപ്പിക്കാൻ ഇന്ത്യ എപ്പോഴും തയ്യാറാണെന്ന് വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർ രാഹുൽ നവീന്റെ കാലാവധി 1 വർഷം കൂടി നീട്ടി കേന്ദ്ര സർക്കാർ. ഈ മാസം 13 മുതൽ അടുത്ത വർഷം ഓഗസ്റ്റ് 13 വരെയായിരിക്കും കാലാവധി. അടുത്ത വർഷം ജൂലൈ 31 വിരമിക്കാനിരിക്കെയാണ് മന്ത്രിസഭയുടെ നിയമനകാര്യ സമിതി കാലാവധി നീട്ടി നൽകിയത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ARNews_TVMX ഹാൻഡിലിലും ലഭ്യമാണ്.
1: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി ഇന്ത്യ പോസ്റ്റ് പുറത്തിറക്കുന്ന പെർമനന്റ് വിക്ടോറിയൽ ക്യാൻസലേഷൻ സ്പെഷ്യൽ കവർ എന്നിവ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യും. കേരള സർക്കാർ ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ അമിതാഭ് സിംഗ്, മേയർ വി വി രാജേഷ് തുടങ്ങിയവർ പങ്കെടുക്കും. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ആദിവാസി ജീവിതം, ക്ഷേമം, ആരോഗ്യം എന്നീ വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല സംഘടിപ്പിക്കുന്ന ദ്വിദിന രാജ്യാന്തര സെമിനാർ ഇന്ന് ആരംഭിക്കും. സർവകലാശാലയുടെ താവക്കര ക്യാമ്പസിലാണ് സെമിനാർ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ഗോത്രവർഗ ഗവേഷണ രീതികൾ, പരമ്പരാഗത അറിവുകൾ, കൊളോണിയൽ പാരമ്പര്യങ്ങൾ, ഗൃഹാരോഗ്യം എന്നീ 4 വ്യത്യസ്ത വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള സെഷനുകളാണ് സെമിനാറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പണിയ, കാട്ടുനായ്ക്ക, കുറിച്ച വിഭാഗങ്ങളിൽ നിന്നുള്ള ഗോത്ര പ്രതിനിധികൾ പങ്കെടുക്കുന്ന റൌണ്ട് ടേബിൾ ചർച്ചകൾ ശില്പശാലയുടെ പ്രത്യേകതയാണ്. കണ്ണൂർ സർവകലാശാലയും ബ്രിട്ടീഷ് അക്കാദമിയും വെസ്റ്റ്മിൻസ്റ്റർ സർവകലാശാലയും സസക്സ് സർവകലാശാലയിലെ സെന്റർ ഫോർ വേൾഡ് എൻവയോൺമെന്റ് ഹിസ്റ്ററിയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്.
1: സംസ്ഥാന വ്യാപകമായി ഗുണ്ടാ പ്രവർത്തനങ്ങൾക്കെതിരെ ഓപ്പറേഷൻ ഗ്രൂപ്പുമായി കേരള പോലീസ്. ADGP പി വിജയന്റെ നിർദ്ദേശപ്രകാരം ഇതിന്റെ ഭാഗമായി പരിശോധനകൾ നടന്നു. സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരായ നടപടികളും ഒന്നിലധികം കേസുകളിൽ പ്രതിയായവർ, ഗുണ്ടാ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളവർ തുടങ്ങി സമാധാനപരമായ പൊതുജന ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന എല്ലാ സാമൂഹ്യ വിരുദ്ധ ശക്തികളെയും അമർച്ച ചെയ്യുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഓപ്പറേഷൻ ഗ്രൂപ്പ് നടപ്പാക്കിയത്. കേരളത്തിൽ കർക്കടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 തുടങ്ങും. തിരുവനന്തപുരം തിരുവനന്തപുരം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തും. കർക്കടക വാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഫോർമോസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയിലേക്കും ഇന്ത്യൻ സമുദ്ര മേഖലകളിലേക്കും നേരിട്ടുള്ള റെയിൽവേ പാത സ്ഥാപിക്കാൻ റഷ്യ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. ഫോർമോസ്, ബോസ്ഫറസ് കടലെടുപ്പ് ഉൾപ്പെടെ തന്ത്രപ്രധാന ജലപാതകളുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ ഇതര പാതകൾ സഹായിക്കുമെന്ന് റഷ്യൻ ഉപപ്രധാനമന്ത്രി വ്യക്തമാക്കി. തുർക്മെനിസ്ഥാൻ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവയിലൂടെ കടന്നുപോകുന്ന റെയിൽവേ പാതകൾ ഇന്ത്യയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. മുംബൈയിൽ സമാപിച്ച FISU ലോക സർവകലാശാല സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ ടീമിനത്തിൽ ഇന്ത്യയ്ക്ക് വേണ്ടി. ഫൈനലിൽ ഹോങ്കോങ് ചൈനയോടാണ് ഇന്ത്യ പരാജയപ്പെട്ടത്. നേരത്തെ ചാമ്പ്യൻഷിപ്പിന്റെ വ്യക്തിഗത ഇനത്തിൽ ഇന്ത്യയുടെ സൂരജ് കുമാർ ചന്ദ് സ്വർണം നേടിയിരുന്നു. 80th സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ പ്രതിരോധ സേനകളും മറ്റ് സായുധ സേനകളും രാജ്യമെമ്പാടും ബാൻഡ് പ്രകടനം അവതരിപ്പിക്കുന്നു. ദക്ഷിണ വ്യോമസേനയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 12-13 തീയതികളിൽ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ബാൻഡ് പ്രകടനം സംഘടിപ്പിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 കോമൺവെൽത്ത് ഗെയിംസ് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US നാവിക സേനകൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന EOD സ്ഫോടക വസ്തു നശീകരണ പരിശീലനം ഇന്ന് കൊച്ചിയിൽ. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 GW പിന്നിട്ടു. ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്കും ഊർജ്ജ സ്വയം പര്യാപ്തതയ്ക്കും അടിത്തറയിടുന്നതാണ് ഈ നേട്ടമെന്ന് കേന്ദ്ര സർക്കാർ. ഇറാനിൽ പുതിയ സൈനിക നീക്കത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നു. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്ക്. ബൊളീവിയയ്ക്ക് ഇന്ത്യയുടെ സഹായഹസ്തം. 8 മെട്രിക് ടൺ അവശ്യ മരുന്നുകളുടെ ശേഖരം കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം. വാർത്തകൾ കഴിഞ്ഞു.
0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഡിമസ്
5: ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
4: Morning Bojo.
5: യുഎയുടെ പാരമ്പര്യ കരകൗശല വിദ്യകളെ സംരക്ഷിക്കാനായിട്ടും അവയ്ക്ക് ആധുനിക കാലത്തിനനുസരിച്ചുള്ള പുതുജീവൻ നൽകാനുമായിട്ടും നമ്മുടെ ഷാർജയിൽ ഇർത്തി മ്യൂസിയം പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. സമകാലിക കരകൗശല കലകൾക്കായിട്ട് വിഭാവനം ചെയ്ത മേഖലയിലെ ആദ്യത്തെ മ്യൂസിയമാണ് ഈ ഒരു ഇർത്തി മ്യൂസിയം എന്ന് പറയുന്നത്. എമിറാത്തി സംസ്കാരത്തിന്റെ തനിമ ചോർന്നു പോകാതെ അടുത്ത തലമുറയിലേക്ക് കൈമാറുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് ഈ ഒരു ഇർത്തി കണ്ടംപററി ക്രാഫ്റ്റ് കൌൺസിൽ ഈ ഒരു ഒരുക്കിയിട്ടുള്ളത്. അതുമാത്രമല്ല, പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള നിർമ്മാണ രീതികളെ ആധുനിക ഡിസൈനുകളുമായിട്ട് കോർത്തിണക്കുകയാണ് ഈ ഒരു മ്യൂസിയം ചെയ്യുന്നത്. ഇതുകൂടാതെ ഗവേഷണം, പരിശീലനം, ഡിസൈനുകളുടെ നവീകരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം തന്നെ പാരമ്പര്യ കലാകാരന്മാർക്ക് അന്താരാഷ്ട്ര തലത്തിൽ പുതിയൊരു അവസരങ്ങൾ സൃഷ്ടിക്കാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഷാർജ ക്രിയേറ്റീവ് ക്വാർട്ടറിലാണ് ഈ ഒരു മ്യൂസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത്. നാടോടി കലകളുടെയും കരകൗശലങ്ങളുടെയും യുനെസ്കോ ക്രിയേറ്റീവ് സിറ്റി ആയിട്ടുള്ള ഷാർജയുടെ സാംസ്കാരിക പദവിക്ക് കൂടുതൽ മാറ്റു കൂട്ടുന്നതാണ് ഈ ഒരു പുതിയ ചുവടുവെപ്പ് എന്ന് തന്നെ പറയാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ പരമ്പരാഗത കരകൗശല വിദ്യകൾ സംരക്ഷിക്കാനായിട്ട് യുഎയിൽ ആദ്യത്തെ ഇർത്തി മ്യൂസിയം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മോർണിംഗ് മോജോയിലൂടെ എല്ലാവരും കേട്ടത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് കൃത്യം 47 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. ആഡ് ടു എന്ന മൂവിയിൽ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. വിത്ത് മീ ആർ ജെ അനാമിക.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிக. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள குறச்சதிகம் அப்டேட்டுகൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ എം ജി സർവകലാശാലയുടെ ഓൺലൈൻ യു ജി ഓണേഴ്സ് പ്രോഗ്രാമുകളായിട്ടുള്ള ബി കോം, ബി ബി എ, ബി എ പൊളിറ്റിക്കൽ സയൻസ് എന്നിവയ്ക്കും പി ജി പ്രോഗ്രാമുകളായിട്ടുള്ള എം കോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ, എം ബി എ എച്ച് ആർ എം ഫിനാൻസ് മാർക്കറ്റിംഗ്, എം എ ഇംഗ്ലീഷ്, എം എ എക്കണോമിക്സ് എന്നിവയ്ക്കും ഈ മാസം 15 വരെ, അതായത് ഓഗസ്റ്റ് 15 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊരു അപ്ഡേറ്റ് ആണ് എത്തിയിട്ടുള്ളത്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: cdoe.mgu.az.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം: cdoe.mgu.az.in. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 2 മിനിറ്റ് ആയിട്ടുണ്ട്. എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ഇനിയും പറയാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഫ്രം ദ മൂവി ഭാഗ്യദേവത.

0: നാട്ടാർക്കൊപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: സംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
8: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
9: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappa.

0: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
1: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
0: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
4: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
5: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
6: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തെ?
7: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വയസ് ആഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
8: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
8: YS ഉള്ളപ്പോൾ വൈ വറി.
3: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
9: ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാല 5 ഭാഷകളിലായിട്ട് 1 വർഷത്തെ പാർട്ട് ടൈം ഡിപ്ലോമ ഓഫ് പ്രൊഫഷൻസി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. ബഹാസ, ഇന്തോനേഷ്യ, മംഗോളിയൻ, ഹീബ്രു, ഉസ്ബെക്, പാലി എന്നിവയിൽ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫഷൻസി നേടിയവർക്ക് ഈ മാസം 17 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്: JNU EE JNU AZ. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം: JNU EE JNU AZ. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 മുതൽ 9 മണി വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ്. ഈ ഓഗസ്റ്റ് 10 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഫേവറേറ്റ് ആയിട്ടുള്ള വിഷസ് അറിയിക്കാനായിട്ടുണ്ടെങ്കിൽ വിളിച്ചോളൂ ലൈവിലേക്ക്. ടു ദ നമ്പർ 0474219090 0474219909. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649909.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
3: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: You are listening to Ashraya FM 90, Nadinuppam.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: ഫ്രോസൺ ചിക്കൻ, ഡ്രംസ്റ്റിക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC Frozen Foods ഇൽ നിന്നും. GMC Frozen Foods, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. അറിവില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ച് കിട്ടാനോ?
7: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം, പാട്ടോണം, ഫൈവോണം. ആശ്രയ FM 90, നാടിനൊപ്പം, നാട്ടാർക്കൊപ്പം.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. ஸ்டுடியோ கிளாக்கில் இப்போ சமயம் 8 மணி கழிஞ்ஞு கிருத்யம் 31 மினிட்ட் ஆயிட்டுண்ட். மார்னிங் மோஜோയിലെ விஷிங் செக்மெண்ட் தா ஸ்டார்ட் ചെയ്യാനുള്ള സമയം ആയിട്ടുണ്ട്. നമുക്ക് വാട്സ്ആപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് സുലേഷ് ഷേഡ്നാണ്, ഫ്രം ഐനിക്കോട്. വീഴുമ്പോൾ താങ്ങാൻ ആരെങ്കിലും വരുമെന്ന് പ്രതീക്ഷിക്കാതെ വീണിടത്ത് നിന്നും സ്വന്തം കരുത്തിൽ എഴുന്നേൽക്കുന്നതിലാണ് യഥാർത്ഥ വിജയം. നമ്മുടെ തണൽ നമ്മൾ തന്നെ അവകാശ ഉപദിനം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള മെസ്സേജാണ് സുലേഷ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവുന്നൂർ നിന്നും മുഹമ്മദിക്കയാണ്. ഗുഡ് മോർണിംഗ് റേഡിയോ ആസ്ട്രിയ എഫ് എം. വെരി ഗുഡ് മോർണിംഗ് മുഹമ്മദിക്ക. ഒരുപാട് നല്ല കൂട്ടുകാരും സ്നേഹിക്കാൻ ഒരു കൊച്ചു മനസ്സും ഓർമ്മിക്കാൻ കുറേ നല്ല ഓർമ്മകളും ഉണ്ടെങ്കിൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം. ഇന്ന് വിശേഷ ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയ കൂട്ടുകാർക്കും ആശംസകളും നന്മകളും നേരുന്നു. എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് വടക്കേ വാവന്നൂർ നിന്ന് മുഹമ്മദിക്കയാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏടനാണ്. മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ. ഒരുപാട് ഇഷ്ടത്തോടെ നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിക്ചർ മെസ്സേജാണ് മനോജ് ഏടൻ അയച്ചിരിക്കുന്നത്. തിരിച്ചും മനോജ് ഏടനും ഒരുപാട് സന്തോഷവും സമാധാനവും ഉള്ള ഒരു തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. കൂടാതെ മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കും സുലേഷ് ഷേഡിനും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി വിഷയമാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും തോട്ട്സുകളും ഒക്കെ ഞങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള സമയമാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് ഇത്രമാത്രം ലൈവിലേക്ക് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് അറിയിക്കാം. ടു ദ നമ്പർ 0471 9090 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 0 4909.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
3: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
5: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
6: കെട്ടിട നിർമ്മാണം ഇനിയൊരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമെന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
7: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
8: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
7: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട് നെയ്യാറ്റിൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
4: Once again, welcome back to Morning Mojo with me, RJ Anamika. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 45 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് 87th ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ പപ്പ വൈ ജോർജിന് 1000 ജന്മദിന ആശംസകൾ നേരുന്നു. സ്നേഹത്തോടെ ഷാജൻ ചേട്ടൻ ആൻഡ് ഷിബു ചേട്ടൻ എന്നിവർ ചേർന്നിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഇന്ന് 87th ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ ഷാജൻ ചേട്ടന്റെയും ഷിബു ചേട്ടന്റെയും പ്രിയപ്പെട്ട സ്നേഹനിധിയായിട്ടുള്ള ജോർജ് അച്ഛന് 1000 ജന്മദിനാശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി ആശ്രയ FM 90 പേരിലും എന്റെ പേരിലും അറിയിക്കുകയാണ് ഈ ഒരു ബർത്ത്ഡേ. ഒരുപാട് സന്തോഷത്തോടുകൂടി മനോഹരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. ഇനിയും ഒരുപാട് കാലം ഒത്തിരി ഒത്തിരി സന്തോഷത്തോടുകൂടി ജീവിതം മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇന്ന് 87th ജന്മദിനം ആഘോഷിക്കുന്ന ഞങ്ങളുടെ അപ്പച്ചൻ വൈ ജോർജിന് 1000 ജന്മദിനാശംസകൾ നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് കൊച്ചുമക്കളായിട്ടുള്ള ആശ മോളും ഷാനി മോളും ചേർന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ജോർജ് അപ്പച്ചന് ഏറ്റവും സ്നേഹത്തോടുകൂടി പിറന്നാൾ ആശംസകൾ എൻ്റെയും അതുപോലെ തന്നെ കൊച്ചുമക്കളായിട്ടുള്ള ആശ മോളുടെയും ഷാനി മോളുടെയും മക്കളായിട്ടുള്ള ഷാജൻ ചേട്ടൻ്റെയും ഷിബു ചേട്ടൻ്റെയും പേരിൽ അറിയിക്കാണ് കേട്ടോ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമ്മ ടീച്ചറാണ്: നമസ്കാരം ആശ്രയ ആൻഡ് അനാമിക, ഏവർക്കും സൗഖ്യമല്ലേ? സൗഖ്യമായിട്ടിരിക്കുകയാണ്, സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. ടീച്ചറും സന്തോഷമായിട്ട് സമാധാനമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഒപ്പം തന്നെ ഒരു പിക്ചർ മെസ്സേജും കൂടി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്: മനസ്സിൽ സമാധാനവും ജീവിതത്തിൽ സന്തോഷവും നിറയട്ടെ, ഒരുപാട് ഇഷ്ടത്തോടെയും നല്ലൊരു തിങ്കളാഴ്ച ആശംസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ടീച്ചർ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ടീച്ചർക്കും ഒരുപാട് സന്തോഷവും സമാധാനവുമുള്ള ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കാൻ കേട്ടോ. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസൊക്കെ അറിയിക്കാനായിട്ടുള്ള സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474-291-9090, 0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസ് സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
2: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: மார்னிங் மோஜோ.
1: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 1 മിനിറ്റ് ആയിട്ടുണ്ട്. വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ. വിഷസ് അറിയിക്കാനായിട്ട് ഒരു കോളർ വെയിറ്റിംഗിലാണ്, നമുക്ക് നോക്കാം. ഹലോ ഹലോ ഹലോ ഹലോ
2: ഹലോ
1: ഹലോ ഗുഡ് മോർണിംഗ്, നമസ്കാരം.
2: ഇതാ
1: ഹലോ ഗുഡ് മോർണിംഗ്. ഹലോ ഹലോ, കേക്കത്തില്ലേ?
2: ഹലോ കേക്കാമോ? ഹലോ
1: ഹലോ കേക്കാലോ? ഹലോ ഹലോ
2: ഹലോ
1: ഹലോ കേക്കാം. ഹലോ ഹലോ
2: ഹലോ
1: ഹലോ കേക്കത്തില്ലേ?
2: എനിക്ക് കേക്കാൻ പറ്റുന്നില്ല. ഹലോ
1: ഹലോ
2: ഹലോ
1: ഹലോ ഹലോ
2: ഹലോ
1: ഹലോ
2: കേൾക്കാം.
1: ഹലോ, ഓക്കെ, ആ ഒരു കോള് ഡ്രോപ്പ് ആയിരിക്കുകയാണ്. ആള് പറയുന്നതല്ല എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, എൻ്റെ പേര് ശശികല, കൊട്ടാരക്കര. അകന്നിരുന്നാലും കാണാൻ കഴിയുന്നത് മനസ്സ് മാത്രമാണ്, അടുത്തിരുന്നാലും പലരും കാണാതെ പോകുന്നതും ഈ മനസ്സ് തന്നെയാണ്. ശുഭദിനം നേരുന്നു, ഹായ് അനാമിക കുട്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശികല ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം എത്ര കറക്റ്റാണല്ലേ. നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവരെത്ര ദൂരെയാണെങ്കിലും അവരുടെ സ്നേഹവും കരുതലും നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും. പക്ഷെ അവരെത്ര ദൂരത്താണെന്നുള്ളതിന് പ്രസക്തി ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നവർക്ക് ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ വിഷമങ്ങളോ അല്ലെങ്കിൽ സ്നേഹമോ മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ലെന്ന് വരും. പരസ്പരം മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചില്ലെങ്കിലും അടുത്തുണ്ടായിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നാണ് ശശികല ചേച്ചി ഈ ഒരു മെസ്സേജിലൂടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ ശശികല ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ തിങ്കളാഴ്ച ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂജിയാണ് കേട്ടോ. ഓരോ പ്രഭാതവും ജീവിതം നമ്മളോട് പറയുന്നൊരു ഓർമ്മപ്പെടുത്തലാണ്. ഇന്നലെ എന്ത് സംഭവിച്ചാലും ഇന്ന് വീണ്ടും തുടങ്ങാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അനുജ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഫ്രം പനവേലി. എന്തായാലും മെസ്സേജ് അയച്ച അനുജയ്ക്കും അനുജയുടെ ഫാമിലിക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദാ തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ടൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം, ഫ്രം ദ മൂവി ഭീമാ.

0: ഈയോണം ആശാ എഫ്എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശാ എഫ്എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
4: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
0: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ച് കിട്ടാനോ?
8: ബിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
9: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
10: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
11: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ് നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
12: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
13: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. ഈ പ്ലാറ്റ്ഫോമിൽ ട്രെയിനിലായിട്ട് കാത്തിരിക്കുകയും എന്തെങ്കിലും റീസൺസ് കൊണ്ട് ട്രെയിൻ ലേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ യാത്രക്കാരെ സ്റ്റേഷനിൽ കാത്തിരുന്ന് മടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിരുന്നാലും അത്തരം സിറ്റുവേഷൻസിലെ യാത്രക്കാരുടെ സൗകര്യത്തിനായിട്ട് ഇന്ത്യൻ റെയിൽവേ നിരവധി അവശ്യ സേവനങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പതിവായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത്, ഒരു ട്രെയിൻ ആവശ്യത്തിലധികം സമയം വൈകിയിട്ടുണ്ടെങ്കിൽ യാത്രക്കാർക്കായിട്ട് റെയിൽവേ പ്രത്യേക ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ യാത്രക്കാർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാനായിട്ട് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിനെ പോലും സ്റ്റേഷനിൽ വിന്യസിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ശതാബ്ദി, രാജധാനി, തുരന്തോ, വന്ദേ ഭാരത് തുടങ്ങിയ പ്രീമിയം ട്രെയിനുകളിലാണ് നിങ്ങൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ട്രെയിൻ 2 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകിയിട്ടുണ്ടെങ്കിൽ IRCTC യാത്രക്കാർക്ക് അധിക നിരക്ക് ഈടാക്കാതെ തന്നെ ഭക്ഷണം നൽകുന്നുണ്ട്. ഇത് കൂടാതെ ട്രെയിൻ എത്താനായിട്ട് കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനിലെ വെയിറ്റിംഗ് റൂമിൽ തങ്ങാനായിട്ടുള്ള ഫെസിലിറ്റീസും ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാരുടെ അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് AC, non-AC കാത്തിരിപ്പ് മുറികൾ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് പൂർണ്ണമായിട്ടും റീഫണ്ട് ലഭ്യമാകുന്നത് എന്ന് നോക്കുകയാണെങ്കിൽ, ട്രെയിൻ 3 മണിക്കൂറോ അതിൽ കൂടുതലോ വൈകി ഓടുകയാണെങ്കിലോ, റൂട്ട് മാറ്റിയിട്ടുണ്ടെങ്കിലോ യാത്രക്കാർക്ക് ഇനി യാത്ര ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റഡ് അല്ലെങ്കിൽ നിർദ്ദിഷ്ട നിയമങ്ങൾ അനുസരിച്ച് ടിക്കറ്റിന്റെ മുഴുവൻ തുകയും തിരികെ ലഭിക്കും എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ ട്രെയിൻ റദ്ദാക്കപ്പെടുകയാണെങ്കിൽ യാത്രക്കാർക്ക് ടിക്കറ്റിന്റെ മുഴുവൻ തുകയും റീഫണ്ട് ചെയ്യും എന്നുകൂടി അറിയിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ട്രെയിൻ വൈകിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ വാഗ്ദാനം ചെയ്യുന്ന ചില സൗജന്യ സേവനങ്ങളെ കുറിച്ചാണ് മോർണിംഗ് മോജോയിലൂടെ നമ്മൾ കേട്ടത്. ഇതുപോലെ ഇനിയും ഒരുപാട് ഒരുപാട് ഒരുപാട് അപ്ഡേറ്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ട് പറയാനായിട്ടുണ്ട് മോർണിംഗ് മോജോയിലൂടെ. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
3: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
4: 10-ാം വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി. ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
6: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
5: ദിയ ട്രേഡിംഗ് കമ്പനി, മീനോ ജംഗ്ഷൻ.
7: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
8: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, നെടുമങ്ങാട്, നെയ്യാറ്റൻകര, കൊട്ടാരക്കര, കരുനാഗപ്പള്ളി.
9: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
10: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
11: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
12: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ ഈ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാ, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച
2: ചെയ്തത്? ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കര നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
0: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
0: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
6: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
7: മോർണിംഗ് മോജോ.
8: വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ടെങ്കിലും ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ് പുതിയ കാലാവസ്ഥാ റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത്. മഴയ്ക്കൊപ്പം തന്നെ കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായിട്ടുള്ള കാറ്റ് വീശാനായിട്ടും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളിൽ നിന്ന് യാതൊരു കാരണവശാലും മത്സ്യബന്ധനത്തിന് പോകാനായിട്ട് പാടില്ല എന്നൊരു നിർദ്ദേശം വന്നിട്ടുണ്ട്. കൂടാതെ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, തൃശൂർ ജില്ലകളുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണത്തിന് സാധ്യതയുള്ളതുകൊണ്ട് തന്നെ തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പാലിക്കേണ്ട ഒന്നാണ് എന്നുകൂടി അറിയിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് പുറത്തേക്ക് യാത്ര പ്ലാൻ ചെയ്യുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെ മസ്റ്റായിട്ടും കുടയും അതുപോലെ റെയിൻകോട്ടും കയ്യിൽ കരുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, സേഫ് ആയിട്ടിരിക്കുക കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 39 മിനിറ്റിൽ എത്തി നിൽക്കാണ് ജനനായകൻ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ പാട്ട് കേൾക്കാം. ഇനി മോർണിംഗ് മോജോയ്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: 10th വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്ക്

ിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആറുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
1: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയി വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര.
3: 40 വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
6: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
7: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
8: വെൽക്കം ബാക്ക് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 51 ആയിട്ടുണ്ട്. ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് ഓഗസ്റ്റ് 10 നാഷണൽ ലേസി ഡേ ആണെന്നല്ലേ. തിങ്കളാഴ്ചയുടെ തിരക്കിലേക്ക് നമ്മൾ കടക്കുമ്പോഴും ഇടയ്ക്ക് കിട്ടുന്ന ചെറിയൊരു സമയത്ത് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. എപ്പോഴും ഭയങ്കര ബിസി ആയിട്ട് ഓടി നടക്കാതെ നമ്മുടെ മൈൻഡിനും ബോഡിക്കും ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലേ. അതുകൊണ്ട് ഇന്ന് അല്പം മടിപിടിച്ചിരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇന്ന് വെച്ച് എല്ലാ ദിവസവും മടിപിടിച്ചിരിക്കുക എന്നല്ല ഉദ്ദേശിച്ചത്. ഇന്നത്തെ ദിവസം വേണമെങ്കിൽ കുറച്ച് മടിയാവാം എന്നുള്ളതാണ് കേട്ടോ. ബാക്കി ദിവസങ്ങളിൽ നല്ല ഉഷാറായിട്ട് നോർമൽ റൊട്ടീൻ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഒരു സൂപ്പർ കൂൾ മൺഡേ ആയിരിക്കട്ടെ എന്ന് വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മീ ആർ ജെ അനാമിക സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് വുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടി ഗ്രീൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടി ഗ്രീൻ സ്വീറ്റ് ഓട്സും.
3: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
4: എട പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.

0: യാത്രയാക്കും സ്റ്റേഷനിൽ നിന്നും 10 മണിക്ക് പുറപ്പെടേണ്ട റേഡിയോ വണ്ടി സ്റ്റേഷൻ വിട്ടു പോകേണ്ടതാണ്.
1: ഹേ ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, വെൽക്കം ടു റേഡിയോ വണ്ടി വിത്ത് മീ ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. യെസ്, റേഡിയോയുടെ സമയമാണ്. റേഡിയോ വണ്ടി നിങ്ങളുടെ പ്രോഗ്രാമാണ്, നിങ്ങളാകുന്ന നല്ല രചനകളുടെ ശബ്ദമാണ്. അപ്പോൾ നമ്മുടെ റേഡിയോ വണ്ടി എന്ന് പറയുന്നത് ആശ്രയ FM 90 ഒരു പബ്ലിക് ഇന്ററാക്റ്റീവ് പ്രോഗ്രാമാണ്. അങ്ങനെ റേഡിയോ വണ്ടി ഇന്ന് എത്തി നിൽക്കുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുരമൺ ജംഗ്ഷനിലാണ്. അപ്പോൾ ഇന്നും ഇതിലൂടെ ഒരുപാട് മനുഷ്യരെയും അവരുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും നമ്മൾ കേൾക്കാറുണ്ടല്ലേ. അപ്പോൾ ഇന്ന് വ്യത്യസ്തമായിട്ട് ആരൊക്കെയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് കേട്ടറിയാം. സോ ആരും എങ്ങും പോകേണ്ട, കേട്ടുകൊണ്ടിരിക്കൂ റേഡിയോ വണ്ടി വിത്ത് ആർ ജെ ശ്രീശാന്ത്, ഓണാശ്രയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം കഴിവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
2: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
0: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
1: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
6: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
7: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
6: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടി മാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
1: ശിൽപ ജുവലേഴ്സ്.
0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: നിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം നിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് നിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

0: ബാക്ക് ഓൺ റേഡിയോ വൺ ഡേ വിത്ത് മീ ആർ ജെ ശ്രീശാന്ത് ഓണാശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദേ തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒരു ചേട്ടനുണ്ട്. ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: എന്റെ പേര് നിതിൻ എന്നാണ്.
0: നിതിനെ വീട് അടുത്ത് തന്നെയാണ്?
1: ഇവിടെ അടുത്തൊരു 5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ.
0: ശരി ശരി, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടിലെ അച്ഛൻ, അമ്മ, ചേച്ചി, ഞാന്,
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകും.
1: കുഴപ്പമില്ലാതൊക്കെ പോകും.
0: ജീവിതമാണ് തട്ടി മുട്ടിക്ക് പോകുന്നല്ലേ.
1: ഓക്കെ
0: ശരി, അപ്പൊ എന്താ ചെയ്യുന്നത്?
1: ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്.
0: സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്യാണ്, അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലിയൊക്കെ ഇങ്ങനെ പോകുന്നു. ഓണത്തിന്റേതായ തിരക്കുകളൊക്കെ ഉണ്ട്.
0: ഓണം ആയതുകൊണ്ട് കുറച്ച് പണി കൂടുതലല്ലേ?
1: റെസ്റ്റ് ഇല്ലാതെ പണി ചെയ്യുക,
0: കഷ്ടപ്പാടാണ് ചുരുക്കം പറഞ്ഞാല്.
1: 10-25 വരെ അമ്പലത്തിൽ വേണ്ടി ജോലി ചെയ്യുക. നമ്മള് രാത്രി 12 മണി 10 മണി വരെ.
0: പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു പരാതിയാണ്, ചെറിയ ശമ്പളത്തില്, വളരെ കുറച്ച് തുച്ഛമായ ശമ്പളത്തില് കഷ്ടപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞല്ലേ. ഈ ഒരു ജോലി എന്ന് പറയുമ്പോൾ ഇത് ആഗ്രഹിച്ച ജോലി തന്നെയാണോ? ആക്ച്വലി
1: അല്ലല്ല, ഞാൻ ഇത് ഒരു എന്തോ കിട്ടിയത് കൊണ്ടാണ് കയറി. ഒരു ഇന്റർവ്യൂ വഴി കിട്ടി. അല്ലാതെ നമുക്ക് ആഗ്രഹമൊന്നുമില്ല. നമ്മളിത് മാറാൻ നിൽക്കുകയാണ്.
0: മനസ്സിലായി മനസ്സിലായി. ഇപ്പം ഒരുപാട് ചെറുപ്പക്കാർ ഇങ്ങനെ ഇഷ്ടമല്ലാത്ത ജോലി കഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ അല്ലേ? അപ്പൊ ആക്ച്വലി നമ്മുടെ നാട്ടിൽ യുവാക്കൾക്ക് ജോലി കിട്ടാത്തത് ഒരു വലിയ പ്രശ്നമല്ലേ?
1: കറക്റ്റാണ്. ഇപ്പൊ പുതിയ സർക്കാർ വന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുമെന്ന് പ്രതീക്ഷിക്കാം.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും പുതിയ സർക്കാരിൽ നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയാണ്. അപ്പൊ എന്തായാലും എല്ലാ യുവാക്കൾക്കും നല്ല രീതിയിൽ അവർ ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല സംവിധാനം കൊണ്ടുവരുന്ന പ്രതീക്ഷിക്കാം. അപ്പൊ എന്തായാലും ചേട്ടാ എന്ന് പരിചയപ്പെടുന്ന സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടോ.
1: ഓക്കെ ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദീപം പരിചയപ്പെടുന്നത് നിതിൻ ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം.

0: സ്വപ്നം.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
5: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
4: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ദിയ ട്രേഡിംഗ് കമ്പനി, മീനു ജംഗ്ഷൻ.
4: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: Yes, once again we are back on Radio 1D with me, RJ Srishant, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു ചേച്ചി ഉണ്ട്, ചേച്ചി ഒന്ന് പരിചയപ്പെടാം. ചേച്ചി പേരെങ്ങനെയാണ്?
1: പേര് വിദ്യ.
0: വിദ്യ ചേച്ചി വീടടുത്ത് തന്നെയാണോ?
1: അടുത്ത് തന്നെയാണ്.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: ഹസ്ബൻഡ് ഉണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കൾ മൂത്ത മോന് ജോലിയുണ്ട്, ഇളയാള് പഠിക്കുന്നു.
0: ഇളയാള് പഠിക്കുകയാണ്. ഓക്കെ, എത്ര പഠിക്കുന്നത്?
1: ഇളയാള് പത്തില്.
0: പത്തില പഠിക്കുന്നത്. ഓക്കെ, പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു?
1: പഠിക്കാൻ ഇച്ചിരി മോശമാണ്, പഠിക്കുമായിരിക്കും.
0: ഓക്കെ, ശരി ശരി, വലിയ കുഴപ്പമില്ല, എന്നാലും പഠിക്കുമെന്നാണ് അമ്മയുടെ വിശ്വാസം അല്ലേ?
1: അതെ.
0: ഓക്കെ ശരി. അപ്പോഴേ ചേച്ചി എന്താ ചെയ്യുന്നത്?
1: ഞാൻ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുക.
0: സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ എങ്ങനെ പോകുന്നു ജോലിയൊക്കെ?
1: ജോലി ഇപ്പൊ ഭയങ്കര കൂടുതല, ഓണമല്ലേ, ഓണത്തിന്റെ ഓണ സീസൺ ആയതുകൊണ്ട് ഇപ്പം ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെയാ, അങ്ങനെ മുമ്പോട്ട് പോകുന്നു.
0: അപ്പൊ എന്തായാലും ഓണ സീസൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ്. നല്ല കസ്റ്റമേഴ്സ് വരുന്ന സമയമാണ്, സീസൺ സമയമാണ് അല്ലേ?
1: സീസൺ സമയമാണ്, ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ വരുന്നുണ്ട്, ജോലി കൂടുതലും ഉണ്ട്, പിന്നെ ഇങ്ങനെ പോകുന്നു.
0: ഓക്കെ ശരി ശരി. അപ്പൊ എന്തുകൊണ്ടാ സൂപ്പർ മാർക്കറ്റിലെ ജോലിയൊക്കെ തെരഞ്ഞെടുത്തത്?
1: സൂപ്പർ മാർക്കറ്റിലെ ജോലി എന്ന് വെച്ചാ അന്ന് അവിടെ കിട്ടിയപ്പോ അങ്ങനെ കയറി, ഇപ്പോഴും അവിടെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ല, ഒരു ജോലി വേണം, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്ത് ആ രംഗത്ത് തെരഞ്ഞെടുത്തു. ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അല്ലേ?
1: അതെ.
0: ശരി ശരി. കുറച്ച് കഷ്ടപ്പാടല്ലേ ഈ ഒരു ജോലി? ആക്ച്വലി
1: കുറച്ചല്ല, നല്ല കഷ്ടപ്പാടാണ്, എങ്കിലും പിന്നെ ജോലി ചെയ്ത് ഇങ്ങനെ പോകുന്നു.
0: തീർച്ചയായിട്ടും. ശരി, അപ്പൊ എന്തായാലും നമ്മളങ്ങനെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെടുന്നത് വിദ്യ ചേച്ചിയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിലവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്ക് വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ

0: Yes, once again we are back on Radio 1D with me, RJ Srishant, Onastraya FM 19, Nadinuppum, Natarkuppum. Yes, appo nammal engane nammude Pulavan Junction lathi inna oru vaadu pere ingane parichayapettondirikkana. Dei thottadutha oru kootukaranundu, namukku onnu parichayapadam. Entha peru?
1: Surya.
0: Surya veedu adathaneyano?
1: Aanu adutha.
0: Okay, veettil aarukkundu?
1: Achanundu ammayundu chettanundu.
0: Ellarum happy aayittu poonu?
1: Happy aayittu poonu.
0: Okay, seri. Appo Surya ethrala padikkune?
1: Naan 10il.
0: 10il padikkune. Okay, SSLC aanu. Appo engane poonu paduthokke?
1: Oh, kulappilla poonu.
0: Kulappilla poonalle. Adil endu ഒരു കുഴപ്പമുണ്ടല്ലോ, കുഴപ്പമില്ലാതെ പോകുന്നത് എങ്ങനെയുണ്ട്? ശരിക്കും പറ
1: കുഴപ്പമില്ല, അല്ലാതെ പോകുന്നുണ്ട്,
0: നന്നായിട്ട് പോകുന്നുണ്ട്. ഓക്കെ ശരി, നന്നായിട്ട് പോട്ടെ. അപ്പോഴേ ഇത്രയും പ്ലസ് ഒക്കെ വേണമെന്നാ വീട്ടിലൊക്കെ പറയുന്നത്?
1: വീട്ടിലൊക്കെ
0: ജയിച്ചാവുന്നാ പറയുന്നത്. ഓക്കെ, അതെന്താ കുറച്ച് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണോ ഇപ്പോ?
1: അല്ല,
0: വീട്ടിൽ എങ്ങനെങ്കിലും ജയിച്ചാൽ മതി എന്നൊരു ആഗ്രഹം മാത്രമുള്ളൂ അല്ലേ? ഓക്കെ ശരി ശരി. അപ്പൊ നല്ല മാർക്കോടെ

0: പാസ് ആവട്ടെ. ആൻഡ് എന്താ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹമൊക്കെ എന്താ?
1: ട്രാവൽ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്.
0: അത്രേ ഉള്ളൂ, ട്രാവൽ ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്, അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: അതായത് നമ്മൾ ലോകമൊക്കെ ചുറ്റി കാണണം, കുറേ യാത്രകളൊക്കെ ചെയ്യണം, പുതിയ പുതിയ നാട്ടിലെ സംസ്കാരങ്ങളും പുതിയ പുതിയ ആൾക്കാരെയൊക്കെ തേടി ആ ഒരു എക്സ്പീരിയൻസ് നേടി ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോയിക്കൊണ്ടിരിക്കണം അല്ലേ? ഓക്കെ, ശരി ശരി. ഓക്കെ, അപ്പൊ ഇതാലും നന്നായിട്ട് പഠിക്കുക, പത്തൊക്കെ കഴിഞ്ഞ്, പ്ലസ് ടു കഴിഞ്ഞ്, കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് നല്ല ജോലിയൊക്കെ വാങ്ങി ഇങ്ങനെ കറങ്ങാൻ പോവാ അല്ലേ? ശരി, അപ്പൊ എന്തായാലും ഇന്ന് പരിചയപ്പെടുന്ന സന്തോഷം, നന്നായിട്ട് പഠിക്കണം
1: കേട്ടോ.
0: ഓക്കെ, അപ്പൊ നമ്മളെ കരുതുന്നത് നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം പരിചയപ്പെടുന്നത് പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ സൂര്യയാണ് കേട്ടോ. ദൈവത്തിൽ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam.
1: ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
2: ഈ ഓണം സ്വയം വരക്കപ്പം ഇന്റർനാഷണൽ ആണ്.
3: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
2: സ്വയംവര സെയിൽസ് കേരളത്തിൽ ഉടനീളം. കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
5: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
0: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം.
6: എന്താണല്ലേ ഈ ദിവസങ്ങളിലെ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവില കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
7: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ഒപ്പം. Yes, once again we are back on Radio 1D with me, RJ ശ്രീശാന്ത്, on Astraya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മൾ അങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് നല്ല മനുഷ്യരെ ഇങ്ങനെ പരിചയപ്പെട്ടോണ്ടിരിക്കുകയാണ്. നീ തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്, ചേട്ടനെ ഒന്ന് പരിചയപ്പെടാം. ചേട്ടാ, പേര് എങ്ങനെയാണ്?
1: റിനോയതാണ്.
0: റിനോ ചേട്ടാ, വീട് അടുത്ത് തന്നെയാണോ?
1: വീട് അടുത്ത് തന്നെയാണ്.
0: തൊട്ടടുത്ത് തന്നെയാണ്?
1: തൊട്ടടുത്ത്, നമ്മുടെ പേൻ പാർക്ക് നടന്നത് അതിന്റെ സൈഡ് തന്നെയാണ്.
0: ഓക്കെ, ശരി ശരി. അപ്പോഴേ വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ പപ്പയുണ്ട്, അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്.
0: മക്കളൊക്കെ എന്താ ചെയ്യുന്നത്?
1: മക്കളൊക്കെ ഇവാനിയ സ്കൂളിൽ പഠിക്കുകയാണ്. ഒരാള് 8th ക്ലാസ്സിലും ഒരാൾ 6th ക്ലാസ്സിലും.
0: പേരൊക്കെ എന്താ?
1: പേര് അദിൽ കെറിനോയ്, റിയ കെറിനോയ്.
0: ഓക്കെ, ശരി. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു?
1: സന്തോഷമായിട്ട് പോകുന്നു.
0: എന്നും അതുപോലെ പോകാൻ സാധിക്കട്ടെ.
1: ഓണമൊക്കെ വരുമല്ലേ, അതിന്റേതായിട്ടുള്ള സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ ഓണം ഒരുക്കങ്ങൾ അവിടെ വരെ
1: ഒരുമാതിരിയൊക്കെ ആയി വരുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: തുടങ്ങുന്നേ ഉള്ളല്ലേ?
1: തുടങ്ങുന്നേയൊക്കെ ഉള്ളു.
0: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തുകൊണ്ട് ഈ പേയാൻ പാർക്ക് എന്നൊരു സംവിധാനം എന്തുകൊണ്ട് കേട്ടത്?
1: നമ്മുടെ കൊട്ടാരക്കര ഇല്ലാത്തൊരു സംവിധാനമാണ് പേയാൻ പാർക്ക്. റോഡിൽ ഭയങ്കര തിരക്കല്ലേ, അന്നേരം നമ്മൾ ജസ്റ്റ് ഇട്ട് തുടങ്ങിയാണ്. പിന്നെ തിരക്കായി, കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട്.
0: എനിക്ക് തോന്നുന്നു നമ്മുടെ കൊട്ടാരക്കരയിൽ ഇതുപോലെ പാർക്കിംഗ് സംവിധാനങ്ങൾ ഭയങ്കര കുറവല്ലേ?
1: ഒത്തിരി കുറവാണ്. പാർക്കിംഗ് ഇല്ലെന്ന് തന്നെ പറയാം. കൊട്ടാരക്കര വരുന്നതിലെല്ലാം ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുകയാണ് പാർക്കിങ്ങിന് വേണ്ടി.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ഒരു കടയുടെ ഫ്രണ്ടിൽ നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്യണമെങ്കിൽ കിലോമീറ്റർ മാറി നമ്മൾ പാർക്കിംഗ് ഏരിയാസ് കണ്ടുപിടിച്ച് പോകേണ്ട ഒരു അവസ്ഥയാണ് അല്ലേ?
1: തീർച്ചയായിട്ടും. കടകളിലൊക്കെ വരുന്നവര് ഓട്ടോ, ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഓട്ടോ വിളിച്ച കടകളിലൊക്കെ പോകുന്നത്. അതുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഓട്ടോ ഇവിടെ കൊണ്ടുവന്ന് സാധനം എടുത്ത് കാറി ഇട്ടുകൊണ്ട് അങ്ങനെ പോകുന്നത് ഒത്തിരി ബുദ്ധിമുട്ടാണ്.
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും നല്ല നല്ല പാർക്കിംഗ് സംവിധാനങ്ങൾ വരട്ടെ. കൊട്ടാരക്കര ടോട്ടലി എങ്ങനെയുണ്ട്?
1: കൊട്ടാരക്കര കുഴപ്പമില്ല. ഓണമൊക്കെ ആയി വരുന്നുണ്ട്, അതിന്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ബ്ലോക്കൊക്കെ ആയി വരുന്നുണ്ട്, വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
0: ശരി ശരി. ഓക്കെ, അപ്പൊ എന്തായാലും ചേട്ടാ ഇന്ന് പരിചയപ്പെടലിൽ സന്തോഷം. ജീവിതമൊക്കെ ഇതിനേക്കാൾ മനോഹരമായിട്ട് പോട്ടെ.
1: ഓക്കെ ഓക്കെ. എന്റെ എല്ലാവിധ ആശംസകളും എഫ്എമ്മിന്, ആശ്രയ എഫ്എമ്മിന് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
0: എഫ്എം കേൾക്കാറുണ്ട്?
1: തീർച്ചയായിട്ടും. 24 മണിക്കൂർ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്, എപ്പോഴും കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ പേരൻ പാർക്ക് എപ്പോഴിട്ടോണ്ടിരിക്കുകയാണ്, ഞാൻ കേൾക്കുന്നതാണ്.
0: ഓക്കെ ശരി. അപ്പൊ എന്തായാലും തുടർന്നും കേൾക്കാട്ടോ.
1: ഓക്കെ, തീർച്ചയായിട്ടും കേൾക്കുന്നുണ്ട്.
0: ഓക്കെ, അപ്പൊ നമ്മളങ്ങനെ നമ്മുടെ പുലവൻ ജംഗ്ഷനിലെത്തി ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പരിചയപ്പെട്ടത് റിനോയ് ചേട്ടനാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഒപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഒപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.

0: Yes, once again we are back on Radio 1T with me RJ Srishant on Astraya FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. യെസ്, അപ്പൊ നമ്മളകരുടെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലത്തെ ഇന്ന് ഒരുപാട് പേര് ഇങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്തൊരു കൂട്ടുകാരനുണ്ട്, ഒന്ന് പരിചയപ്പെടാം. എന്താണ് പേര്?
1: മുഹമ്മദ് മിൻഹാജ്.
0: മിൻഹാജ്?
1: മിൻഹാജ്.
0: ഓക്കെ, മിൻഹാജ് വീടടുത്ത് തന്നെയാണോ?
1: അല്ല, വീട് കോക്കാടാണ്.
0: കോക്കാടാണ്. ഇവിടെ എന്താ പരിപാടി? അപ്പൊ
1: ഇവിടെ ബോക്സിംഗ് ക്ലബ്ബില് വന്നതാണ്.
0: ഓക്കെ, ബോക്സിംഗ് പഠിക്കുകയാണ്. ശരി ശരി. അപ്പൊ എന്തുകൊണ്ട് ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങിയത്?
1: എനിക്ക് കൊച്ചുനാൾ തൊട്ടേ ബോക്സിംഗ് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മാത്രമല്ല എനിക്കിപ്പോ ഒരു ഇന്ന് തന്നെ മാച്ച് ഉണ്ട് വൈകുന്നേരമായിട്ട്.
0: ഓക്കെ, മാച്ചിന് പോവാണ്. ശരി ശരി. അപ്പൊ ഓൾ ദി ബെസ്റ്റ് കേട്ടോ.
1: താങ്ക്സ്.
0: ശരി, വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടിൽ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി. ഞാൻ
0: എല്ലാവരും ഹാപ്പി ആയിട്ട്
1: പോകും. ഹാപ്പി ആയിട്ട് പോകും.
0: എന്താ ചെയ്യുന്നത് മിൻഹാജ്?
1: ഞാൻ ഇപ്പോൾ പ്ലസ് ടു പഠിക്കുകയാണ്.
0: പ്ലസ് ടു പഠിക്കുകയാണ്?
1: അതെ, കമ്പ്യൂട്ടർ സയൻസ്.
0: കമ്പ്യൂട്ടർ സയൻസ് ആണ്. ഭാവിയിൽ ഐ ടി ഫീൽഡിൽ പോകാനുള്ള പ്ലാൻ ആണോ?
1: അതെ, അങ്ങനെ പ്ലാൻ ഉണ്ട്.
0: സത്യം പറ ഒരു കോഴ്സ് എടുക്കണമെന്നുള്ളത് കരുത്തല്ലേ കമ്പ്യൂട്ടർ സയൻസ്?
1: എനിക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കണമെന്നില്ലായിരുന്നു, ബയോ സയൻസ് എടുക്കണമെന്നായിരുന്നു. കാരണം എനിക്ക് ഓയിൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഇൻട്രസ്റ്റ്.
0: എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫീൽഡ് നമുക്ക് കിട്ടിയതാണിത്?
1: വീട്ടുകാർ എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് എടുത്തു.
0: വീട്ടുകാർ നിർബന്ധി എടുത്തിയാണ്. നമുക്ക് പേഴ്സണൽ താല്പര്യം ഇല്ലായിരുന്നു, നമുക്ക് ബയോ സയൻസ് ആയിരുന്നു കുറച്ചിഷ്ടം. പിന്നെ സാഹചര്യത്തിന്റെ കളികൾ മൂലം നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ഇപ്പൊ പഠിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: അതെ, എന്ന് പറഞ്ഞാൽ എ ആണല്ലോ ഭാവി. അപ്പോ ജോലികൾ ഇങ്ങനെ പോകുന്ന ഒരു പേടിയുണ്ട്.
0: ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് ആയ AI സമൂഹമായിരിക്കും. അപ്പൊ എന്തായാലും കമ്പ്യൂട്ടർ ഫീൽഡ് അല്ലെങ്കിൽ ഐ ടി ഫീൽഡ് ചൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടാൻ ചാൻസ് കൂടുതൽ അല്ലേ? ശരി ശരി. അപ്പൊ എന്തായാലും വ്യക്തമായ പ്ലാനിങ്ങോട് കൂടി പോയതാണ്. ശരി, അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം. നന്നായിട്ട് പഠിക്കുക
1: കേട്ടോ.
0: ഇന്നത്തെ മാച്ചിന് ഓൾ ദി ബെസ്റ്റ്.
1: താങ്ക്സ്.
0: ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനത്തെ നമ്മുടെ പുലമൺ ജംഗ്ഷനിലെത്തി ഒരുപാട് പേരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിചയപ്പെട്ടത് പ്ലസ് ടു വിദ്യാർത്ഥിയായ മിൻഹാജിനെയാണ് കേട്ടോ. ഇതുപോലെ ഇനിയും ഒരുപാട് പേരിലേക്ക് പോകണം, ഒരുപാട് പേരുടെ വിശേഷങ്ങൾ കേൾക്കണം. സോ കീപ് ഓൺ ലിസണിംഗ് ആസ്ട്രയ FM 90 നാടിനൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെൽസ് കേരളത്തിൽ ഉടനീളം, കൂടാതെ ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
7: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര. മെക്സ.

0: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേൾക്കുന്നത് ഓണാശ്രയായ എഫ്എം നാറ്റി നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. അപ്പോൾ നമ്മൾ അങ്ങനെ ഇന്ന് റേഡിയോ വണ്ടിയുമായി നമ്മുടെ സ്വന്തം കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിലെത്തി. ഇന്ന് ഒരുപാട് ഒരുപാട് നല്ല മനുഷ്യരെ പരിചയപ്പെട്ടു അല്ലെ. കുറച്ച് പേരുടെ നല്ല വിശേഷങ്ങളും അനുഭവങ്ങളും അതിലുപരി നല്ല നല്ല അഭിപ്രായങ്ങളും കേട്ടു. അപ്പോൾ റേഡിയോ വണ്ടിക്ക് ഇതേ തൽക്കാലം ഇവിടുന്ന് വണ്ടി തിരിക്കേണ്ട സമയമായി. എന്നിരുന്നാലും റേഡിയോ വണ്ടിയുടെ യാത്രകളൊന്നും ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. മറ്റൊരു വിഷയമായി ഞാൻ വീണ്ടും വരും. അപ്പോൾ നിങ്ങളുടെ ശബ്ദമായ റേഡിയോ വണ്ടി കേട്ടുകൊണ്ടേയിരിക്കൂ. സോ ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ്
3: .in. ക്രഞ്ച് ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിഫ് കഫി ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, വെരി ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു. കൃത്യം 2 മിനിറ്റ് ആയിരിക്കുകയാണല്ലേ. അപ്പൊ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്ത് തരാൻ പോകുന്നതും ഞാൻ തന്നെയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0491 0 4 7 4 2 9 0 9 0 0 വിളിച്ചു മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9 5 2 6 4 9 0 9 0 9 5 2 6 6 4 9 0 9 0. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ച് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്യുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ആ ഗിഫ്റ്റ് ആരും മിസ്സാക്കണ്ട. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ പുറത്തൊക്കെ അത്യാവശ്യം നല്ല മഴയൊക്കെയുള്ള ഒരു ക്ലൈമറ്റാണ് ഈ ഒരു ടൈമിൽ. രണ്ട് തരം ആളുകളാണുള്ളത്. ചില ആളുകൾ ഐസ്ക്രീം ഒക്കെ കഴിക്കാൻ ഇഷ്ടപ്പെടും, മറ്റ് ചിലർ ചായയും പരിപ്പുടയൊക്കെ ഇങ്ങനെ കഴിച്ചിരിക്കാൻ ഇഷ്ടപ്പെടും അല്ലേ. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു പാട്ടോട് കേട്ടാലോ. യെസ്, നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടോട് കൂടി തന്നെ ഇന്നത്തെ കാസറ്റ് കഫെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. സോ കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ജെയിംസ് ആൻഡ് ആലീസ്.

0: ഒപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Onam Polikam Aljuil Shopping Nadathaam Vamban Vilakuravum Kidilen Offerukalum Ee Onathine Aljo Supermarketil Savings Inde Perumala Aljo Onam Adipoliyaka Aljo Hypermarket Nellikundam Aljo Supermarket Paineel Antumannur Aljo Vilakuravinde Vismayam
3: Sheenavum Vilarchiyum Verum Talarchiyalla Ningalude Shariram Endo Parayan Shramikkunnathaanu
4: Rakthasambandhamaya Rogangalkku ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
5: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
6: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
7: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 12 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ഇതാ ജോയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കാസറ്റ് കഫേയിലെ ഫേസ്റ്റ് ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
8: ഹലോ
7: ഹലോ, നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
8: നമസ്കാരം, ഇത് അജയമണി.
7: അജയമണി ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ മഴ കുറച്ചു മുൻപ് ഉണ്ടായിരുന്നു, ഇപ്പൊ വലിയ മഴയില്ല. അവിടെ എന്താണ് അവസ്ഥ?
8: ഇവിടെ കാലാവസ്ഥ വെയിലല്ല, മഴയാണ്.
7: എല്ലാം മിക്സ്ഡ് ആയിട്ടാണല്ലേ അവിടെ. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
8: ഭക്ഷണം സുൽത്താന കഴിച്ചിട്ടാണോ വന്നിരുന്നത്?
7: ഞാൻ കഴിച്ചിട്ടാണ് ഇവിടെ നിക്കുന്നത്. അപ്പൊ ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും എക്സ്പെക്ട് ചെയ്യുന്നു.
8: ഞങ്ങള് കഴിക്കാതെ അതങ്ങനാണ് ഇവിടെ പാട്ട് ചോദിക്കാൻ പോകുന്നത്.
7: അതെല്ലേ, അപ്പൊ കഴിക്കാണ്ടാണ് പാട്ട് ചോദിക്കാൻ പോണേ.
8: ഓക്കെ
7: ഓക്കെ, അപ്പൊ ഏത് പാട്ട് ഇന്ന് കേക്കണ്ടേ?
8: ഏത് പാട്ടാ കേക്കണ്ടെന്ന് വെച്ചാൽ ആയുഷ്കാലത്തിനകത്തെ മൗനം സ്വരമായി എന്നുള്ള പാട്ട്.
7: മൗനം സ്വരമായി എൻ പൊൻവീണയിൽ, അതാണോ? അത് തന്നെ. അതല്ലേ, താങ്ക് യു. ഞാനൊരു കോംപ്ലിമെന്റ് ആയിട്ട് എടുക്കാണ്. കോംപ്ലിമെന്റ് ആയിട്ട് ഞാൻ എടുത്തിരിക്കുന്നു. ഓക്കെ, ആർക്കൊക്കെ വേണ്ടിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
8: എല്ലാവർക്കും വേണ്ടി,
7: കർക്കിടകം ആയോണ്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും,
8: ഉറപ്പായിട്ടും
7: പറയും. ഓക്കെ, തീർച്ചയായിട്ടും പറയും, രണ്ടുപേരെയും തിരക്കിന്ന് പറയും. ഓക്കെ, സുൽത്താനോടും പറയാം. ഓക്കെ, താങ്ക് യു ചേട്ടാ, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് മൗനം സ്വരമായി എന്ന പാട്ട്. അത് നമ്മുടെ ചിത്രാമയും അതുപോലെ തന്നെ ദാസേട്ടിനും ചേർന്ന് പാടി, കൈതപ്രം സാർ വരികൾ എഴുതി, ഔസേപ്പച്ചൻ സാർ മ്യൂസിക് കമ്പോസ് ചെയ്ത്, ആയുഷ്കാലം എന്ന സിനിമയിലെ സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് അജയമണി ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. പ്രത്യേകം ഇന്ന് കർക്കിടകമൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ചേട്ടനും അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഓൾസോ അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിന്നു ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് സുൽത്താന, ഞാൻ ചിന്നു. ഇന്ന് എനിക്ക് വാർണമായിരത്തിലെ ഏത്തി ഏത്തി ഏത്തി വെച്ച് തരുമോ? ഇതെന്റെ മകൻ അനിയൻകുട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചിന്നു ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചിന്നു ചേച്ചിയുടെ മകനായിട്ടുള്ള അനിയൻകുട്ടന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. വാർണമായിരം എന്ന സിനിമ കണ്ടിട്ടുള്ള നമുക്ക് എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ് അതിനകത്ത് ഈച്ച് ആൻഡ് എവറി പാട്ടുകൾ അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഹാരിസ് ജയരാജ് സാർ മ്യൂസിക് കമ്പോസ് ചെയ്തു, അതുപോലെ തന്നെ എന്നെ മുത്തുകുമാർ സാർ വരികൾ എഴുതിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണല്ലേ ഈ ഏതി ഏതി എന്നുള്ളൊരു പാട്ട്. ബെന്നി ദയാൽ സാറും അതുപോലെ തന്നെ കുനാൽ ഗഞ്ചാവാല സാറും നരേഷ് അയ്യർ സാറും സോലാർ സായി സാറും ചേർന്ന് പാടി മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു പാട്ട് എന്തായാലും ചിന്നു ചേച്ചിയുടെ അനിയൻകുട്ടന് വേണ്ടിയിട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. 10th anniversary നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സാൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സാൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
6: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
7: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
6: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പോലുമതിലുള്ളപ്പോൾ.
7: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
5: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
6: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
7: Yes, we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടെയുള്ളത് ഞാനാണ്, ആർജെ സുൽത്താനയാണ്. അപ്പോൾ ദാ ഇവിടെ നമ്മുടെ ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു കോളർ ഇതാ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ ഹലോ, നമസ്കാരം, കേൾക്കാമോ? ഓക്കെ, കോള് ഡ്രോപ്പ് ആയി പോയിരിക്കുകയാണ്. ഇതുപോലെ ഡ്രോപ്പ് ആയി പോകുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മെസ്സേജസാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് ശശികല ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ് ആശ്രയ, ഹായ് സുൽത്താനക്കുട്ടി, എനിക്കൊരു പാട്ട് വേണം. എൻ്റെ മക്കളായ രേവതി, മീനു എന്നിവർക്ക് വേണ്ടിയാണ് ഒരു ദൈവം തന്ന പൂവേ എന്ന് തുടങ്ങുന്ന സോങ്. പിന്നെ എൻ്റെ അനുചിത്തി, അവളുടെ മക്കളായ സൂര്യനാരായണൻ, ആദിനാരായണൻ എന്നിവർക്ക് കൂടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ മക്കളായിട്ടുള്ള രേവതിക്കും മീനുവിനും അതുപോലെ തന്നെ സൂര്യനാരായണനും ആദിനാരായണനും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു ദൈവം തന്ന പൂവേ എന്ന പാട്ട് കേൾക്കാം. ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ കണ്ണത്തിൽ മുത്തമിട്ടാൽ എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് ഒരു ദൈവം തന്ന പൂവേ എന്ന പാട്ട്. വൈരമുത്തു സർ വരികളെഴുതി, പി ജയചന്ദ്രൻ സാറും ചിന്മയും ചേർന്ന് പാടി, എ ആർ റഹ്മാൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് കേൾക്കാം. അതിന് മുന്നായി നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടി വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് കാത്തുവാണ്. കാത്തു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആശ്രയ, ഞാൻ കാത്തു. എനിക്ക് നരിവേട്ട സിനിമയിലെ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് പാട്ടാണെന്നും ആൾ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തുവിന് വേണ്ടിയിട്ട് മിന്നൽ വള എന്ന പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം അല്ലേ? അപ്പോൾ എന്തായാലും ഈ രണ്ട് മനോഹരമായിട്ടുള്ള പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291090 0974 219 1909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ് ടു ദ നമ്പർ 9524909 0952669. So keep on listening to Ashriya FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ് വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്
9: കേരളത്തിൽ ഉടനീളം, കൂടാതെ ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Nexa owners in oru good news. Service nai ini doore yatra venda. Sarathiyude Premium Nexa Service Center nammude Kottarakarayilum. Express service, pick up and drop saugiram, nyarayazhchakale sevaravum ulpade ella premium facilities Nexa ningalkkayi orukkiyirikkunnu. Nexa Service Center, MC Road, Lower Karikkam, Kottarakara. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മുൾപ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ, അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
3: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്. യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
0: ആശ്രയ FM 90 ഇനി ആകാശവാണി വാർത്തകൾ.

0: നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരള പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. അതിനിടെ കേരള എന്ന പേര് കേരളം എന്ന് പുനർനാമകരണം ചെയ്യുന്ന ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ബാങ്കേഴ്സ് ബുക്ക് എവിഡൻസ് ബിൽ 2026 അവതരിപ്പിക്കും. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വിജയം നേടുന്നത് മാത്രമല്ല ആവേശത്തോടെ കളിക്കുന്നതും അഭിമാനമാണെന്ന് ശ്രീ മോദി പറഞ്ഞു. ഖേലോ ഇന്ത്യയുടെ അന്തസ് വർദ്ധിപ്പിക്കാൻ അദ്ദേഹം അത്ലറ്റുകളെ പ്രോത്സാഹിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചു. കായിക സംസ്കാരം വളർത്തിയെടുത്താൽ മാത്രമേ മത്സരവേദികളിൽ ഇന്ത്യയ്ക്ക് ശോഭിക്കാനാകൂ എന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സ്പോർട്സ് വ്യവസ്ഥ ഏക് ബാത് ലേക്കിൻ ദേശ് മെഡൽ തബ് പ്രാപ്ത കർത്താ ഹൈ ജബ് ദേശ് മേ സ്പോർട്സ് കൾച്ചർ ബൻതാ ഹൈ. ദോസ്തോ ആപ്നെ ബഹുത് ബഡ കാം കിയാ ഹൈ, ദേശ് കാ നാം റോഷൻ കിയാ ഹൈ. ആപ്കോ മേ ബഹുത് ബധായി ദേതാ ഹൂം ഓർ ആപ് വിശ്വാസ് കീജിയെ ആഗേ ഭി ആപ് വിജയി ഹോംഗേ ഓർ ഫിർ സേ ഏക് ബാർ യഹീ പർ ഹം മിലേംഗേ.
0: ഗ്ലാസ്ഗോയിൽ നടന്ന ഗെയിംസിൽ 13 സ്വർണം ഉൾപ്പെടെ 39 മെഡലുകൾ നേടി ഇന്ത്യ മെഡൽ പട്ടികയിൽ 4 സ്ഥാനത്തെത്തിയിരുന്നു. സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള ഹർ ഘർ തിരങ്ക യജ്ഞം രാജ്യമെമ്പാടും ആഘോഷിക്കുന്നു. തിരങ്കായാത്രകൾ, റാലികൾ, സംഗീത പരിപാടികൾ എന്നിവയിലൂടെ പ്രചാരണം എല്ലാവരിലേക്കും എത്തിക്കുകയാണ് ലക്ഷ്യമെന്ന് സാംസ്കാരിക മന്ത്രാലയം അറിയിച്ചു. വന്ദേമാതരത്തിന്റെ 150 വാർഷികം ആഘോഷിക്കുന്ന വേള എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസിന്റെ മൊത്ത വ്യാപാര മൂല്യത്തിൽ കഴിഞ്ഞ ദശകത്തിൽ വലിയ വർധനവ് ഉണ്ടായതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. സ്വാശ്രയത്വത്തിന്റെ ഒരു പ്രധാന ചാലകശക്തിയായി ജയം ഉയർന്നു വരികയാണെന്നും ഇത് വികസിത് ഭാരതിന്റെ അടിത്തറയെ ശക്തിപ്പെടുത്തുന്നുവെന്നും ശ്രീ ഗോയൽ കൂട്ടിച്ചേർത്തു. ഇന്ന് ലോക സിംഹദിനം. ഏഷ്യാറ്റിക് സിംഹങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യ നേടിയ വിജയം വന്യജീവികളോടും ജൈവ വൈവിധ്യത്തോടുമുള്ള സർക്കാരിന്റെ അചഞ്ചലമായ പ്രതിബദ്ധതയുടെ തെളിവാണെന്ന് കേന്ദ്രമന്ത്രി ഭൂപേന്ദർ യാദവ് പറഞ്ഞു. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെ ആസ്പദമാക്കി തപാൽ വകുപ്പിന്റെ തപാൽ മുദ്ര, പ്രത്യേക കവർ എന്നിവ പുറത്തിറക്കി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതിലൂടെ തപാൽ വകുപ്പ് കേരള സംസ്കാരത്തിന്റെ ഭാഗമാവുകയാണെന്നും ഗവർണർ പറഞ്ഞു. നാവികസേനാ മേധാവി അഡ്മിറൽ കൃഷ്ണസ്വാമിനാഥന്റെ 4 ദിവസത്തെ മൌറീഷ്യസ് സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സമുദ്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും പ്രതിരോധ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ സന്ദർശനമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ നാവികസേനയും US നാവികസേനയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനം 2026 ഇന്നു മുതൽ വെള്ളിയാഴ്ച വരെ കൊച്ചിയിലെ ദക്ഷിണ നാവിക കമാൻഡിൽ നടക്കും. ഇരു നാവികസേനകളുടെയും പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമായാണ് ഉഭയകക്ഷി പരിശീലന അഭ്യാസം ലക്ഷ്യമിടുന്നത്. സംസ്ഥാനത്ത് ഗുണ്ടാസംഘങ്ങൾക്കെതിരെ ശക്തമായ നടപടി തുടരുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾക്ക് സമാധാനമാണ് ആവശ്യമെന്നും അദ്ദേഹം കൊല്ലത്ത് പറഞ്ഞു. കുറ്റകൃത്യങ്ങൾ തടയാൻ ആവശ്യമായ അന്വേഷണങ്ങൾ പോലീസ് നടത്തും. എന്നാൽ ഇതിന്റെ പേരിൽ ഒരു നിരപരാധിയെയും ഉപദ്രവിക്കില്ലെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്.
3: ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ബീഹാർ, വിദർഭ, വടക്കുകിഴക്കൻ ഇന്ത്യയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും ഇന്ന് കനത്ത മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ജമ്മുകശ്മീർ, ജാർഖണ്ഡ്, കർണാടക, ഒഡീഷ, പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റുമുണ്ടാകുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷയിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ്. നദികൾ കരകവിഞ്ഞൊഴുകുന്നത് നിരവധി ജില്ലകൾ വെള്ളത്തിനടിയിലാകുമെന്ന് ആശങ്ക ഉയർത്തിയിട്ടുണ്ട്. ഹിരാക്കുട് അണക്കെട്ടിന്റെ 12 ഗേറ്റുകൾ തുറന്നു. ഉത്തരാഖണ്ഡിലും മഴ തുടരുകയാണ്. മണ്ണിടിച്ചിൽ കാരണം മലയോര പ്രദേശങ്ങളിലെ നിരവധി റോഡുകൾ അടച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യത. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഇന്ന് വിലക്കേർപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ, സുസ്ഥിര വികസനം എന്നിവ ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ പൊതുരൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. പാർലമെന്റിന്റെ ദേശീയ സുരക്ഷാ ദേശനയ സമിതി ചർച്ചയ്ക്ക് ശേഷം എതിരില്ലാതെയാണ് രൂപരേഖ പാസാക്കിയത്. അതേസമയം ഹോർമുസ് കടലിടുക്കിൽ പുതിയ പാത തുറക്കുന്നത് സംബന്ധിച്ച് ആഴ്ചകളായി ഇറാനും ഒമാനും സംഭാഷണം നടത്തിവരികയാണ്. ഹോർമുസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്കിടെ ഇറാനിൽ പുതിയ സൈനിക ആക്രമണത്തിനില്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാൻ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം ഇറാൻ ഭരണകൂടത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കിയെന്നും ട്രംപ് പറഞ്ഞു. കേരളത്തിൽ കർക്കിടക ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കിടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങൾ ഉണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കിടക വാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവനന്തപുരം തിരുവല്ലം ക്ഷേത്രത്തിലെ ബലിതർപ്പണ മുന്നൊരുക്കങ്ങൾ രാജീവ് ചന്ദ്രശേഖർ MLA ഇന്ന് വിലയിരുത്തി. കർക്കിടകവാവ് ബലിതർപ്പണത്തിന് എത്തുന്നവർക്ക് യാത്ര സുഗമമാക്കാൻ കൊച്ചി മെട്രോ സർവീസ് സമയം ദീർഘിപ്പിച്ചു. നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:30 11:30 സർവീസ് ഉണ്ടായിരിക്കും. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. ബോംബെ ഓഹരി സൂചിക 152 പോയിന്റ് ഉയർന്ന് 78,651 നിഫ്റ്റി 44 പോയിന്റ് വർദ്ധിച്ച് 24,614 വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 280 രൂപ കുറഞ്ഞ് 111,440 രൂപയും ഗ്രാമിന് 13,930 രൂപയുമാണ് ഇന്നത്തെ വില. ഇന്ന് ലോക ജൈവ ഇന്ധന ദിനം. പരമ്പരാഗത ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം ശുദ്ധവും പുനരുപയോഗിക്കാവുന്നതുമായ ഫോസിൽ ഇതര ഇന്ധനങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കന്തിൽ നടന്ന ഏഷ്യൻ ജൂനിയർ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ 65 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ മഹാരാജൻ അറുമുഖ പാണ്ഡ്യൻ വെള്ളി മെഡൽ നേടി. സ്നാച്ചിൽ 128 കിലോഗ്രാമും ക്ലീൻ ആൻഡ് ജെർക്കിൽ 157 കിലോഗ്രാമും ഉയർത്തിയ മഹാരാജൻ 285 കിലോഗ്രാം എന്ന മികച്ച വ്യക്തിഗത പ്രകടനവും കാഴ്ചവച്ചു. രാജ്യത്തെ ഫോസിൽ ഇതര ഊർജ്ജ ഉൽപാദന ശേഷി 300 ഗിഗാവാട്ട് പിന്നിട്ടു. 2030 രാജ്യം ലക്ഷ്യമിടുന്ന 500 ഗിഗാവാട്ട് ശേഷിയുടെ 60% രാജ്യത്തെ ആകെ വൈദ്യുതി ഉൽപാദനത്തിൽ ശുദ്ധ ഊർജ്ജത്തിന്റെ വിഹിതം 54% കടന്നതായി പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് സുതാര്യവും വിശ്വസനീയവുമായ പരീക്ഷാ സംവിധാനം കെട്ടിപ്പടുത്തുന്നതിനാണ് സർക്കാർ പ്രഥമ പരിഗണന നൽകുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിലെ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചു. കേരളം പുനർനാമകരണം ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ഖേലോ ഇന്ത്യയിലൂടെ രാജ്യത്തെ കായിക സംസ്കാരം വളർത്താൻ സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2026 കോമൺവെൽത്ത് മെഡൽ ജേതാക്കളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സ്വാശ്രയത്വത്തിന്റെ പ്രധാന ചാലക ശക്തിയായി ഗവൺമെന്റ് ഇ മാർക്കറ്റ് പ്ലേസ് മാറിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിന്റെ സംസ്കാരവും പാരമ്പര്യവും ലോകമെമ്പാടും എത്തിക്കേണ്ടത് ഓരോ കേരളീയന്റെയും ഉത്തരവാദിത്തമാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഉത്തരേന്ത്യയിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഒഡീഷയിൽ വെള്ളപ്പൊക്കം രൂക്ഷം. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഹോർമുസ് കടലിടുക്കിന്റെയും ഗൾഫ് പ്രദേശങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നയതന്ത്ര കർമ്മ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് അംഗീകാരം നൽകി ഇറാൻ പാർലമെന്റ്. വാർത്തകൾ കഴിഞ്ഞു.
4: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർ ജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ ഇനി അടുത്ത 2 മണി വരെ നിങ്ങളോടൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാം. ഞാനിതാ ഇവിടെ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ വിളിക്കാം നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ടും ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ടും ടു ദ നമ്പർ 0474291090474219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9529090905269499. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് മെസ്സേജസ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ചേട്ടനാണ്. ചേട്ടൻ അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, എൻ്റെ പേര് മനോജ്, വെളിച്ചിക്കാലയിൽ നിന്നുമാണ്. എനിക്ക് മോളി മോളി കാറ്റിനുണ്ടൊരു എന്ന പാട്ട് വേണം. ഇതെൻ്റെ കുടുംബത്തിലെ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാണ് മനോജ് ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. തീർത്ഥാടനം എന്ന സിനിമയിലെ മോളി മോളി കാറ്റിനുണ്ടൊരു എന്നൊരു പാട്ട് ഫെമിലിയർ അല്ലാത്തൊരു മലയാളികളുണ്ടോ എന്ന് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു. കാരണം കൈതപ്രം സർ മ്യൂസിക് കമ്പോസ് ചെയ്തു, കൈതപ്രം സർ തന്നെ വരികൾ എഴുതി, ചിത്രാമ്മ പാടി മനോഹരമാക്കിയിട്ടുള്ളൊരു മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ് മോളി മോളി കാറ്റിനുണ്ടൊരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് മനോജ് ചേട്ടനും ചേട്ടൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ ചേച്ചിയാണ്. ചേച്ചി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ദിവ്യ, രാജേഷ്, പ്ലീസ് സോങ് വിജയ് തെരി ഡെഡിക്കേറ്റഡ് ടു മൈ ഹസ്ബൻഡ് മൈ കുട്ടീസ് ദച്ചു ആൻഡ് പപ്പി എന്ന് പറഞ്ഞിട്ടാണ് ദിവ്യ ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ദിവ്യ ചേച്ചിയുടെ ഹസ്ബൻഡിനും കുട്ടികളായിട്ടുള്ള ദച്ചുവിനും പപ്പിക്കും വേണ്ടിയിട്ട് എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. തെരി സിനിമ കണ്ടുള്ള എല്ലാ മലയാളികൾക്കും നല്ല എല്ലാ പ്രേക്ഷകർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിനകത്ത് ഉണ്ണാലേ എന്നാലും എന്നൊരു പാട്ടല്ലേ, എൻ ജീവൻ എന്ന പാട്ട് കേൾക്കാത്ത മലയാളികൾ തന്നെ ഉണ്ടോ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം എന്നെ മുത്തുകുമാർ സർ വരികൾ എഴുതി, എല്ലാവർക്കും വളരെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ് ഈ ഒരു പാട്ട്, എൻ ജീവൻ എന്ന പാട്ട്. ഹരിഹരൻ സാറും സൈന്ധവിയും അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി മാമും ചേർന്ന് പാടി ജി വി പ്രകാശ് സർ മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മനോഹരമായിട്ടുള്ള പാട്ട് ദിവ്യ ചേച്ചിക്കും ചേച്ചിയുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു പാട്ട് എന്തായാലും കേട്ടിട്ട് നമുക്ക് വീണ്ടും വരാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10 വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റർ ബോർഡറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സയൻസ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
5: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
6: ഈ ഓണം സ്വയം വരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
7: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
8: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.
9: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം. ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം. ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.

0: ഈ ഓണം ആശ്രയ എഫ്എം 90 കേട്ടോണം പാട്ടോണം ഫൈവോണം. ആശ്രയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
0: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
3: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand Samibam, Pulaman, Kottarakara.
4: Yasit Coffee, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
5: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് RJ സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 17 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ടൈമിൽ നമ്മളുമായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ,
6: ഹലോ,
5: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ? മായ ചേച്ചി, റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ച് വെക്കുവോ. ഹലോ, ഹലോ, ഹലോ,
6: ഹലോ,
5: ഹലോ മായ ചേച്ചി, എന്തുകൊണ്ട് വിശേഷം?
6: ഒന്നുമില്ല, അവിടെ ഭയങ്കര മഴ.
5: ഭയങ്കര മഴയാണ്, സേഫ് ആയിട്ടല്ലേ ഇരിക്കുന്നേ? ഹലോ, മഴ അത്ര പ്രശ്നമൊന്നും ഇല്ലല്ലോ അവിടെ.
6: ഇല്ല, ഇല്ല.
5: അപ്പൊ എല്ലാരും സുഖമായിട്ടിരിക്കുകയാണല്ലേ? ഭക്ഷണം ഒക്കെ കഴിച്ചോ? ഭക്ഷണം കഴിച്ചോ?
6: ചോറിന്റെ ജോലിക്ക് കേറിയതേ ഉള്ളൂ.
5: ജോലിക്ക്, ജോലിയിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ? ഓക്കെ, അപ്പൊ മായ ചേച്ചിക്ക് മഴയത്ത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് പറയാം. ഏത് പാട്ട് ഇപ്പൊ കേൾക്കണ്ടേ? അല്ലിമലർ കാവിൽ എന്ന പാട്ടാണ് കേൾക്കേണ്ടത്. മിഥുനത്തിലെ പാട്ടല്ലേ? മിഥുനത്തിലെ പാട്ടാണ് കേൾക്കേണ്ടത്. അപ്പൊ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷനോ മറ്റോ ഉണ്ടോ? ഹലോ, ഓക്കെ, അപ്പൊ എന്തായാലും ചേച്ചിക്ക് വേണ്ടി ഈ ഒരു പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളെ വിളിച്ചത് മായ ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്നത് അല്ലിമലർ കാവിൽ എന്ന പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ മിഥുൻ എന്ന സിനിമയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ട് തന്നെയാണ്. എം ജി ശ്രീകുമാർ സർ പാടി, ഒ എൻ വി കുറുപ്പ് സർ വരികൾ എഴുതി, എം ജി രാധാകൃഷ്ണൻ സർ മ്യൂസിക് കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മിഥുനം എന്ന സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആദ്യം ഓടിയത് നമ്മുടെ ശ്രീനിവാസൻ സാറിൻ്റെ ഒരു വരികളുണ്ട്. സൂര്യനോട് ചോദിച്ചിട്ടല്ല താമര വിടരുന്നത്, ഏകലവ്യൻ ദ്രോണാചാര്യ ഗുരുസ്ഥാനം കൽപ്പിച്ചത് അങ്ങേരോട് ചോദിച്ചിട്ടല്ല, വെറുപ്പാണ് അധമമായ വികാരം, ഇത് സ്നേഹമാണ് ഈ ലോകത്ത്, ഒരാൾക്കൊരാളെ സ്നേഹിക്കാൻ ആരുടെയും സമ്മതം ആവശ്യമില്ല എന്നൊരു വരികളുണ്ടല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡയലോഗ് മറക്കാത്ത മലയാളി, ഓർക്കുന്ന മലയാളികളായിരിക്കും എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു സിനിമയും ഇഷ്ടമാണ്, ഈ പാട്ടും ഇഷ്ടമാണ്, ഈ വരികളും എല്ലാം ഇഷ്ടമാണല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പാട്ട് നമ്മുടെ മായ ചേച്ചിക്ക് വേണ്ടി എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അൻസിയാണ്. അൻസി അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ സുൽത്താന ചേച്ചി, എനിക്ക് എഹസാസ് സോങ് വെച്ച് തരുമോ, ഡെഡിക്കേറ്റിംഗ് ടു ഓൾ ദ ലിസണേഴ്സ് ഓഫ് ആസ്ട്രിയ എഫ്എം എന്ന് പറഞ്ഞാണ് അൻസിയ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും അൻസിയയ്ക്ക് വേണ്ടിയിട്ട് ഈ എഹസാസ് എന്ന പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. ഫഹീം അബ്ദുള്ള അതുപോലെ തന്നെ ദുഹ ഷായും ചേർന്ന് പാടി, അവർ തന്നെ വരികൾ എഴുതി, അവർ തന്നെ കമ്പോസ് ചെയ്ത വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹിന്ദി സോങ് ആണ്. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. വിളിക്കാം ടു ദ നമ്പർ 0474291900 0474291900. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9524909 0952669900. So keep on listening to Astraya FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ട് ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: നിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൻ കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
1: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
2: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
1: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.
4: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനൂ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
4: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: റോസ്റ്റ് ചിക്കൻ, ഡ്രംസ്റ്റിക്ക് ചിക്കൻ, ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജു ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
6: യാസിദ് കഫി, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
7: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ്, ആർജി സുൽത്താനയാണ്. അപ്പൊ നമ്മളുമായിട്ട് ഇവിടെ ജോയിൻ ചെയ്യാനായിട്ട് ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ.
8: ഹലോ, നമസ്കാരം.
7: നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
8: ഇത് ശാന്ത ചേച്ചിയാണ്.
7: ഓക്കെ ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
8: വിശേഷം മഴ, വെയില്,
7: ഇങ്ങനൊക്കെ പോകുന്നു.
8: ഇവിടെ
7: എല്ലാവർക്കും സുഖമാണ്. അവിടെ എല്ലാവർക്കും സുഖാണല്ലോ. കുഞ്ഞുങ്ങളൊക്കെ എന്തോ പറയുന്നു? എല്ലാരും ഉറങ്ങി. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ?
8: ഞാൻ കഴിച്ചില്ല, 2 മണിയാവും.
7: 2 മണിയാവും. നമ്മുടെ പാട്ടൊക്കെ കേട്ടിട്ടേ ഭക്ഷണം കഴിക്കൂ. ഓക്കെ,
8: ജോലികളൊക്കെ ഒതുക്കണം.
7: അതെ അല്ലേ. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേച്ചിക്ക് കേക്കണ്ടേ?
8: നമ്മുടെ ചിത്രാമ്മ പാടിയ തുടക്കം എന്ന പടത്തിലെ പാട്ട് കേൾക്കണം മോളെ.
7: അപ്പൊ
8: നമ്മുടെ ലാലേട്ടന്റെ മോള് അഭിനയിച്ച പാട്ട്, അതുകൊണ്ടാ കേൾക്കാൻ താല്പര്യപ്പെടുന്നത്.
7: തീർച്ചയായിട്ടും, ആദ്യത്തെ പടമാണ് വിസ്മയുടെ.
8: വിസ്മയുടെ പടത്തിലെ പാട്ട് കേൾക്കണം നല്ലൊരു ആഗ്രഹമുണ്ട് മോളെ.
7: പിന്നെന്താ, വെച്ച് തരാലോ. ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ?
8: എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന എന്റെ ടീച്ചറിനും എന്റെ കുഞ്ഞുമക്കൾക്കും, പിന്നെ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിനും, പിന്നെ നമ്മുടെ സ്റ്റുഡിയോയിലെ എല്ലാവർക്കും.
7: ഓക്കെ, അപ്പൊ എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ചിരിക്കുന്ന പാട്ട് തുടക്കമെന്ന സിനിമയിലെ വളരെ മനോഹരമായിട്ടുള്ള ട്രെൻഡിങ് നിൽക്കുന്ന ഒരു പാട്ടാണ് തളിരോമലേ എന്ന പാട്ട്. അത് നമ്മുടെ ചിത്രാമ്മ പാടി, ജോയൽ പോൾ വരികൾ എഴുതി, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ അത്രയും ഫീൽ ഗുഡ് ആയിട്ട് ഒരു തവണ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഓൾവേസ് എപ്പോഴും അഡിക്റ്റായി പോകുന്ന ഒരു പാട്ട് തന്നെയാണ് തുടക്കമെന്ന സിനിമയിൽ, അല്ലേ? അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് ശാന്ത ചേച്ചിക്കും ചേച്ചിയുടെ വർക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അതിന് മുന്നായി മറ്റൊരു മെസ്സേജ് കൂടി നമുക്ക് വാട്സപ്പിൽ എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ചീക്കു ആണ്. ചീക്കു അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഹലോ ആസ്ട്രിയ FM, I am Chico from കോട്ടാത്തല. എനിക്ക് ARM മൂവിയിലെ കിളിയെ എന്ന സോങ് പ്ലേ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചാണ് ചീക്കു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ചീക്കുവിന് വേണ്ടിയിട്ട് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഈ പാട്ടിനെ പറ്റി പറയാനാണെങ്കിൽ മനു മഞ്ജിത്തർ വരികൾ എഴുതി, അതുപോലെ തന്നെ ദിബു നിനാൻ തോമസ് മ്യൂസിക് കമ്പോസ് ചെയ്ത് വളരെ മനോഹരമായിട്ട് ഉള്ള ഒരു പാട്ട് തന്നെയാണല്ലേ. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ രണ്ട് പാട്ടുകളും നമുക്ക് ബാക്ക് ടു ബാക്ക് ആയിട്ട് കേൾക്കാം. ഇതുപോലെ തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായി വിളിക്കാനൊന്നും മടിക്കേണ്ട, വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 0474291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും നിങ്ങളുടെ ഫേവറേറ്റ് പാട്ടുകൾ കേൾക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്യാവുന്നതാണ്. ടു ദ നമ്പർ 9526490906 9562 6694909. So keep on listening to Astria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
5: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
6: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
5: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
6: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയർസ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
7: കരിമപ്പ മകരീ.

0: നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
1: നെക്സ ഓണേഴ്സിനൊരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
2: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
3: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
4: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.

0: യാസിബ് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Once again we are back on Cassette Cafe. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായി കൂടിയുള്ളത് ഞാനാണ് ആർജി സുൽത്താനയാണ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 1 മണി കഴിഞ്ഞു, കൃത്യം 51 മിനിറ്റ് ആയിരിക്കുകയാണ്. അതായത് നമ്മുടെ ഇന്നത്തെ കാസറ്റ് കഫേ ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. അതിന് മുന്നായി ഒരു ലിസണർ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്.

0: നമുക്ക് ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ നമസ്കാരം, ആരാ സംസാരിക്കുന്നേ?
1: ഇത് കുന്നത്തൂന്ന് സുധർമ്മയാണേ.
0: സുധർമ്മ ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: വിശേഷം, മഴയൊക്കെ ഇച്ചിരി തോന്നിയിരിക്കുന്നു.
0: മഴയൊക്കെ തോന്നിക്കാണ്. ഓക്കെ, അപ്പൊ ഭക്ഷണമൊക്കെ കഴിച്ചോ? രണ്ടരയൊക്കെ ആയിട്ടേ കഴിക്കൂ. വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ ഇപ്പൊ ആരും ഇല്ല, ഞാൻ മാത്രമേ ഉള്ളൂ.
0: തനിച്ചാണ്? അപ്പൊ തനിച്ചൊക്കെ ഒരു പാട്ടൊക്കെ കേട്ട് ഈ മഴയെ തിരിക്കാന്നൊരു തോന്നലല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേക്കണ്ടേ? പാട്ട് പാടുന്നോ? പാടാനൊന്നും അറിയത്തില്ല, പക്ഷെ കേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? ഓക്കെ, അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിട്ടാ ഡെഡിക്കേറ്റ് ചെയ്യുന്നേ? കുളക്കട ആശ്രയ കുടുംബശ്രീയിലെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തോണാണ് ഈ പാട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും പ്ലേ ചെയ്ത് തരാം കേട്ടോ. താങ്ക് യു, താങ്ക് യു ഫോർ കോളിംഗ്. അപ്പൊ നമ്മളിപ്പോ വിളിച്ചത് സുധർമ്മ ചേച്ചിയാണ്. ചേച്ചി, ചോദിച്ചിരിക്കുന്നത് നാടോടിക്കാറ്റ് എന്ന സിനിമയിൽ നമ്മുടെ ദാസേട്ടനും ദാസേട്ടൻ പാടി യൂസുഫ് അലി കേച്ചേരി സാർ വരികൾ എഴുതി മ്യൂസിക് കമ്പോസ് ചെയ്തത് ശ്യാം സാർ ആണുണ്ടോ? ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചേച്ചി ചോദിച്ചിരിക്കുന്നത്. വൈശാഖ സന്ധ്യ എന്ന പാട്ടാണ്, നമ്മൾ മലയാളികൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകളുടെ പ്ലേലിസ്റ്റിൽ വരുന്ന ഒരു പാട്ട് തന്നെയാണല്ലേ ഇത്. അപ്പൊ ചേച്ചി, പ്രത്യേകം ചേച്ചിയുടെ കുളക്കട കുടുംബശ്രീയിലുള്ള എല്ലാ അംഗങ്ങൾക്കും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ ഒരു പാട്ട് എന്തായാലും പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു പാട്ടോടുകൂടി എനിക്കിതാ ഇവിടെ ഇന്നത്തെ കാസറ്റ് കഫേയിൽ നിന്ന് ടാറ്റാ ബൈ ബൈ പറഞ്ഞു പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കാസറ്റ് കഫേയിലെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കാസറ്റ് കഫേയിലേക്ക് ഫേവറേറ്റ് പാട്ടുകൾ ചോദിച്ചുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ സാറ്റർഡേ അനൗൺസ് ചെയ്യും അല്ലേ? അപ്പോൾ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ ആ ലൈവിൻ്റെ ടൈമിൽ റീജോയിൻ ചെയ്ത് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ജെ എം ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് ആണ്. ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ദാ ഇവിടെ പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ എഫ്എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജി സുൽത്താന സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണാവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ലൗഡ് സ്പീക്കറിൽ നമ്മളൊരു പരമ്പര പോലെ ഇങ്ങനെ ഒരു സക്സസ്ഫുൾ സ്റ്റോറി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 1250 ഏക്കറിൽ ജൈവ കൃഷി നടത്തുന്ന ഒരു കർഷകൻ, നാടൻ പശുക്കളുടെ ക്ഷീരശാല, 40 കോടിയുടെ വാർഷിക വരുമാനം. ലേഖറാം യാദവ് എന്ന വ്യക്തിയുടെ വിജയ കഥയാണത്. ആ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് മലയാളി അല്ലാത്തൊരു വ്യക്തിയുടെ വിജയകഥ ഇത്രയേറെ പ്രാധാന്യത്തോടു കൂടി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഉള്ള ജോലിയൊക്കെ മതിയാക്കിയിട്ട് വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ഇല്ലാതെ കൃഷിയിലേക്ക് ഇറങ്ങിയ ഒരു വ്യക്തിയാണ്. രാജസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ സ്വദേശം എന്ന് പറയുന്നത്. വ്യത്യസ്തമായിട്ടാണ് കൃഷി ചെയ്തത്. ഒരുപക്ഷെ സാധാരണ മലയാളികൾ ഒരു പശു ഫാം തുടങ്ങണം എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിനെ പറ്റി ചിന്തിക്കാറുണ്ട്. അതിൽ ഏറ്റവും ആദ്യം അതിനു വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചർ പണിയാന്നുള്ളതാണ്. പക്ഷെ ഇവിടെ വേറൊരു കോൺസെപ്റ്റില് തന്റെ കൃഷിയിടത്തോട് ചേർന്ന് തന്നെ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പശുക്കൾക്ക് ഷെഡൊക്കെ കെട്ടി ഒരുക്കുകയാണ് ഈ ഒരു കർഷകൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായതുകൊണ്ട് നമ്മൾ ആ സ്റ്റോറി ഞാറ്റുവേലയിലൂടെ ചർച്ച ചെയ്യുന്നു. അദ്ദേഹത്തിനോട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉത്തരങ്ങളും കൃത്യമായും പറയുന്നുണ്ട്. മറ്റൊരു ചോദ്യം ഇതായിരുന്നു, ക്ഷീരമേഖലയിലെ സ്ത്രീകളുടെ പങ്ക് എങ്ങനെ കാണുന്നു എന്നാണ് ഈ കർഷകനോട് ചോദിച്ചത്. അദ്ദേഹം നൽകിയ ഉത്തരവും വളരെ വ്യത്യസ്തമായിരുന്നു. രാജ്യത്തെ ക്ഷീരമേഖലയിലെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത് സ്ത്രീകൾ തന്നെയാണ്. നമുക്കറിയാം, പല വീട്ടമ്മമാരും വീട്ടിൽ ചെറിയ രീതിയിലൊക്കെ പച്ചക്കറി കൃഷി ചെയ്തിട്ട് പിന്നീട് അത് ഡെവലപ്പ് ചെയ്ത് വലിയ രീതിയിലോട്ടൊക്കെ പോകുന്നുണ്ട്. പുലർച്ചെ എഴുന്നേറ്റ് മൃഗങ്ങളെ നോക്കുക, പാലെടുക്കുക, വീട് നോക്കുക, ഇതെല്ലാം സ്ത്രീകൾ തന്നെയാണ് ചെയ്യുന്നത്. മാതൃസ്നേഹമുള്ളതിനാൽ അവർ മൃഗങ്ങളെ കൂടുതൽ നല്ല രീതിയിൽ പരിപാലിക്കും. അതൊരു പോയിന്റ് ആണല്ലേ. മറ്റൊരു ചോദ്യത്തിലേക്ക് വരുമ്പോൾ, ഈ അഗ്രി ടൂറിസത്തെ ക്ഷീരമേഖലയുമായിട്ട് എങ്ങനെ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കർഷകൻ കൃഷി ചെയ്തിരിക്കുന്നതെല്ലാം പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ആ ഒരു ചോദ്യത്തിന് തീർച്ചയായിട്ടും വലിയ പ്രസക്തി അവിടെ ഉണ്ട്. ശരിക്കും അദ്ദേഹത്തിന്റെ മോഡൽ എന്ന് പറയുന്നത് പൂർണ്ണമായും ഓൺ ഫാം സംവിധാനത്തിലാണ്. അതായത് കൃഷി, സംസ്കരണം, ഭക്ഷണം എല്ലാം ഫാമിനുള്ളിൽ തന്നെ നടക്കുന്നു. ആ ഒരു സ്ഥലത്തേക്ക് എത്തുന്നവർക്ക് പരമ്പരാഗത ഇന്ത്യൻ കൃഷിയും പശുപാലനവും നേരിട്ട് കാണാനും പഠിക്കാനും ഒക്കെ സാധിക്കും. പിന്നീടുള്ളത് യുവാക്കൾക്ക് ഇതിൽ നിന്ന് എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നുള്ളതാണ്. കൊറോണയ്ക്ക് ശേഷം നിരവധി യുവാക്കൾ കൃഷിയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത് സത്യം തന്നെയാണ്. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. എന്നാൽ വെറും ജൈവ കൃഷി മാത്രം ചെയ്താൽ മതിയാകില്ല. കൃഷിക്കൊപ്പം പശുപരിപാലനവും അനിവാര്യം തന്നെയാണ്. 10 ഏക്കർ കൃഷിയോടൊപ്പം ഒരു നാടൻ പശുവെങ്കിലും ഉണ്ടെങ്കിൽ ജൈവ കൃഷിയുടെ പകുതി ആവശ്യങ്ങൾ അതുവഴിയങ്ങ് പൂർത്തിയാകും. കേരളത്തിലും ആഫ്റ്റർ കോവിഡ്, കോവിഡിന് ശേഷം കുറേയധികം യുവാക്കളൊക്കെ കൃഷിയിലേക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ പുത്തൻ സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നവരുമുണ്ട്, അതിൽ വിജയം കാണുന്നവരുമുണ്ട്. ഈ ജൈവ കൃഷിയും ഗോശാലയും ചേർത്ത് നിങ്ങളുടെ വാർഷിക വിറ്റുവരവ് എത്രയാണ് എന്ന് ഈ ലേഖറാം യാദവിനോട് ഒരു ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരവും നമ്മൾ ഞെട്ടുന്ന തരത്തിൽ തന്നെയായിരിക്കും. കഴിഞ്ഞ വർഷം അവരുടെ മൊത്തം വിറ്റുവരവ് എന്ന് പറയുന്നത് 36 കോടി രൂപയായിരുന്നു. ഈ വർഷം അത് 40 കോടിക്ക് മുകളിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജൈവ കൃഷി, നാടൻ ഗോശാല, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കുള്ള ആവശ്യകത വർദ്ധിച്ചു വരുന്നതിന്റെ ഗുണമാണ് അവർക്ക് ലഭിക്കുന്നതെന്നും ഇതുവഴി സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊരു പക്ഷേ ഇവിടെ ഒരു ചെറിയ സ്റ്റോറി ആയിട്ട് അവസാനിക്കുന്ന കാര്യമല്ല. നമ്മൾ കംപ്ലീറ്റ്ലി ഒരു ഡെഡിക്കേഷനോട് കൂടി ഒരു കൃഷിയിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ, അത് കൃഷി ആയിക്കോട്ടെ മറ്റെന്ത് സംരംഭം ആയിക്കോട്ടെ, തീർച്ചയായിട്ടും അതിൽ നമ്മുടെ സമയവും നമ്മുടെ ശ്രദ്ധയൊക്കെ പൂർണ്ണമായിട്ടും അർപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളതിന് ഉദാഹരണം തരുന്ന ഒരു കഥ കൂടിയാണ് കേട്ടോ ഈ ലേഖറാം യാദവിന്റെ ഈ സ്റ്റോറി. ഇതൊരു റിയൽ സ്റ്റോറി ആണല്ലോ. നമ്മൾ ഈ സിനിമകളിലൊക്കെ റിയൽ സ്റ്റോറി എന്ന് പറയും പോലെ ഇത് ശരിക്കും അദ്ദേഹം ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. അതുകൊണ്ട് കൃഷിയിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ധൈര്യമായിട്ട് ഇറങ്ങിക്കോളൂ. കൃത്യമായിട്ട് അത് മാത്രം ഫോക്കസ് ചെയ്താൽ മാത്രം മതി, നല്ലൊരു വിജയ ഉറപ്പാണ്. ഇപ്പോൾ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
5: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
6: അസീസിയ മെഡിക്കൽ കോളേജ്, മീയന്നൂർ, കൊല്ലം.

ഈ ഓണം ആശയ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ആശയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

അങ്ങനെ സക്സസ്ഫുൾ ആയ ലേഖ്റാം യാദവിന്റെ കഥ കഴിഞ്ഞ് നമ്മൾ വേറൊരു കഥയിലേക്ക് കടക്കുകയാണ്. ഓരോ സ്റ്റോറി പറയുമ്പോഴേ അതിൽ നിന്ന് കുറെ ടിപ്സ് ഒക്കെ കിട്ടും കർഷകർക്ക്. അതുകൊണ്ടുകൂടിയാണ് 50 ഏക്കറിൽ കരിമ്പ് വാഴക്കൃഷി ഇടവിള കൃഷി രീതിയാണ് അവലംബിക്കുന്നത്. 1 കോടി രൂപയുടെ വാർഷിക വരുമാനം. ഇത് ഹിമാൻഷു നാഥ് സിംഗിന്റെ ഒരു കഥയാണ്. ഉത്തർപ്രദേശിലെ സീതാപൂർ ജില്ലയിലെ പുരോഗമന കർഷകനായിട്ടുള്ള ഹിമാൻഷു നാഥ് സിംഗ് ഇന്ന് ആധുനിക കൃഷിയിലേക്ക് കടന്നിരിക്കുകയാണ്. നവീകരണ ചിന്ത, ശാസ്ത്രീയ സമീപനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തെ നിരവധി കർഷകർ പ്രചോദനമായിരിക്കുകയാണ് ഇദ്ദേഹം. കൃഷിയെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ നിരാശ ഉയരുന്ന സമയത്ത് ശാസ്ത്രീയ രീതിയിൽ കൃഷി ചെയ്താൽ അത് എങ്ങനെ ഒരു മികച്ച വ്യവസായത്തെക്കാൾ മികച്ചതാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് അദ്ദേഹം. ഇദ്ദേഹം ഇന്ത്യയിലെ കർഷകർക്ക് തന്നെ വളരെ മാതൃകയാണ്. ഒരു പക്ഷേ ആ ഒരു സംസ്ഥാനത്ത് മാത്രം ചുരുങ്ങുന്ന ഒരു കർഷകനല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോറിക്ക് ഇവിടെ പ്രാധാന്യമുള്ളത്. 50 ഏക്കർ ഭൂമിയിൽ കരിമ്പ്, വാഴയും മറ്റ് വിളകളൊക്കെ അതിനോടൊപ്പം കൃഷി ചെയ്യുന്നുണ്ട്. ഇന്ന് വർഷത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 1 കോടി രൂപയുടെ വരുമാനമാണ് ഈ ഒരു കർഷകൻ നേടുന്നത്. ട്രഞ്ച് രീതി, ഇടവിള കൃഷി രീതി, ഉയർന്ന സാന്ദ്രത കൃഷി രീതി, ജൈവ കൃഷി രീതികൾ, നാട്ടുവിദ്യ അടിസ്ഥാനമാക്കിയ യന്ത്രങ്ങൾ തുടങ്ങിയ ഉപയോഗിച്ച് അദ്ദേഹം കൃഷി ചെലവ് കുറച്ച് അതിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയാണ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ ലാഭം നേടാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് ഇദ്ദേഹത്തിന്റെ കൃഷി രീതി എന്ന് പറയുന്നത് വലിയ ഒരു പ്രചോദനം തന്നെയാണ്. അദ്ദേഹവുമായി പലരും നടത്തിയ ചില അഭിമുഖങ്ങളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൽ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കർഷകന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന മറുപടിയാണ് ശരിക്കും മറ്റൊരാൾക്ക് മാതൃകയാക്കാൻ കഴിയുന്നത്. അതുകൂടി എന്തായാലും ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഏതൊക്കെ കരിമ്പിനങ്ങളാണ് ഇപ്പോൾ ഈ കർഷകൻ കൃഷി ചെയ്യുന്നത് എന്നുള്ളത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിൽ 9 മുതൽ 10 വരെ കരിമ്പിനങ്ങളാണുള്ളത്. കാരണം ഈ വ്യക്തി വിത്തുൽപാദനവും നടത്തുന്നുണ്ട്. പ്രധാനമായിട്ടും 0138 0238 16 202 13 231 13 235 തുടങ്ങിയ ഇനങ്ങളാണ്. ഇതൊക്കെ കരിമ്പിന്റെ ഓരോ ഇനങ്ങളാണ്. അതിൽ 0238 ഇനത്തിനെ മറികടക്കാൻ ഇതുവരെ മറ്റൊരിനത്തിനും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഈ കർഷകൻ പറയുന്നത്. എന്നാൽ പുതിയ ഇനങ്ങളും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് കേട്ടോ. അതിൽ 1-2 ഉദാഹരണമുണ്ട്. 0118 1-4 2-0-1 എന്നിവയൊക്കെ വളരെ നല്ല ഇനങ്ങളാണ്. കരിമ്പ് കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഞാൻ ഈ ഇനത്തിന്റെ പേര് അല്ലെങ്കിൽ നമ്പരൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ടും അത് മനസ്സിലാകുന്നുണ്ടായിരിക്കും. പുതുതായിട്ടൊരിനം പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് 18231 എന്നൊരു നമ്പറാണ്. വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ ഒരു ഇനം എന്ന് പറയുന്നത്. കരിമ്പ് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് എന്നാണ് കർഷകർക്കുള്ള ഏറ്റവും വലിയ സംശയം. ശരിക്കും കൂടുതലും കരിമ്പ് നടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ്. ഇത് കേരളത്തിലേക്ക് വരുമ്പോൾ മാസങ്ങളിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാകാം. ഇതിലൂടെ ഇടനില കൃഷി വളരെ എളുപ്പമാവുകയും വിളചക്രം ശരിയായി നിലനിർത്തുകയും ചെയ്യുന്നു. ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ നടീല് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ്. കരിമ്പ് കൃഷിയിൽ എന്തൊക്കെയോ ആധുനിക സാങ്കേതിക വിദ്യ ഈ ഒരു കർഷകൻ ട്രൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തൊക്കെയാണ് ആ സാങ്കേതിക വിദ്യകൾ? അതിൽ പ്രധാനപ്പെട്ടത് ട്രഞ്ച് രീതിയാണ്. ഇതിൽ വരികൾക്കിടയിൽ 5 മുതൽ 5.5 അടി വരെ അകലം നൽകുകയും ചെടികൾക്കിടയിൽ 1 മുതൽ 1.5 അടി വരെ ദൂരം പാലിക്കുകയും ചെയ്യുന്നു. ഇതാണ് ട്രഞ്ച് രീതി. ആദ്യകാലത്ത് 3 മുളകൾ ഉപയോഗിച്ചിരുന്നെങ്കിലും പിന്നീട് സിംഗിൾ ബെഡ് സാങ്കേതിക വിദ്യയിലേക്ക് മാറി. ഇതിലൂടെ വിത്തിന്റെ ചെലവ് ഗണ്യമായി കുറഞ്ഞു. എന്നാൽ ഉൽപാദനത്തിൽ വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ട്രഞ്ച് രീതിയുടെ പ്രധാന ഗുണം വരികൾക്കിടയിൽ മിതമായ ഇടം ലഭിക്കുന്നതാണ്. അതിൽ കടുക്, ഉരുളൻകിഴങ്ങ്, പച്ചക്കറികൾ എന്നിവ ഇടവിളയായിട്ട് കൃഷി ചെയ്യുന്നു. ഇതിലൂടെ കരിമ്പിന്റെ ഈ ഒരു തുടക്കത്തിലുള്ള ചെലവ് തിരിച്ചു പിടിക്കാനും അധിക വരുമാനം നേടാനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്നൊക്കെ പറയും പോലെ ഇടവിളയായിട്ട് മറ്റു കാര്യങ്ങൾ കൂടി കൃഷി ചെയ്തുകൊണ്ടാണ് അദ്ദേഹം കരിമ്പ് കൃഷി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവസാനിക്കുന്നില്ല കേട്ടോ, ഇതിന് ഇനിയും ഒരുപാട് ടിപ്സ് ഒക്കെ ഉണ്ട്. എന്തായാലും കേൾക്കാം നമുക്ക് ഞാറ്റുവേലയിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോളി ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
4: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയ സമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ R2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഗുണമേന്മയുടെ കഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
5: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
6: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

തിരികെ താം ഞാറ്റുവേലയിലേക്ക് കരിമ്പ് കൃഷിയിലെ ചില ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഒരു ഹെക്ടറിൽ നമ്മൾ കരിമ്പ് കൃഷി ചെയ്താൽ എത്ര വിളവ് ലഭിക്കും എന്നുള്ളൊരു സംശയം. ഒരു ഹെക്ടറിന് ശരാശരി 1000 മുതൽ 1100 ക്വിന്റൽ വരെ കരിമ്പ് വിളവെടുക്കാൻ സാധിക്കും. ഇത് 2470 ക്വിന്റൽ വരെ ഉത്പാദനം നേടിയിട്ടുമുണ്ട്. ഉത്തർപ്രദേശിൽ ശരിക്കും 3ാം സ്ഥാനം തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു കരിമ്പ് കൃഷിക്ക്. ശരിയായ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാൽ ഉത്പാദനം പല മടങ്ങും വർദ്ധിപ്പിക്കാമെന്ന് ഈ നേട്ടം തെളിയിച്ചിരിക്കുകയാണ്. കരിമ്പ് കൃഷിയിൽ കർഷകർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റെന്താണ്? മണ്ണ് ശരിയായി തയ്യാറാക്കാത്തതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. പലരും വെറുതെ ഇങ്ങനെ ഉഴുത് വിതയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ മണ്ണിന്റെ ശരിയായ തയ്യാറെടുപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അത് കരിമ്പ് കൃഷിക്കല്ല, ഏത് കൃഷിക്കും. അതുപോലെ തന്നെ നല്ല വിത്ത് തിരഞ്ഞെടുക്കൽ, ശരിയായ ജലസേചന സംവിധാനം, സമയബന്ധിതമായ പുല്ല് നിയന്ത്രണം എന്നിവയും ഇതിന് വളരെ അനിവാര്യമാണ്. കൃഷിയിൽ സമയ നിയന്ത്രണത്തിന് വളരെ പ്രാധാന്യമുണ്ട് കേട്ടോ. ചെലവ് കുറച്ച് കൂടുതൽ ഉത്പാദനം നേടാനും ചില ട്രിക്കുകളും ടിപ്സുകളൊക്കെ ഉണ്ട്. ആദ്യം ഈ പറഞ്ഞ പോലെ ട്രഞ്ച് രീതി സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം ഇടവിള കൃഷിയും നിർബന്ധമായും ചെയ്യണം. ഇതിലൂടെ അധിക വരുമാനം ലഭിക്കുകയും ചെലവ് കുറയുകയും ചെയ്യും. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് യന്ത്രവൽക്കരണമാണ്. തൊഴിലാളി ചെലവ് കുറയ്ക്കാൻ കർഷകർ യന്ത്രവൽക്കരണത്തിലേക്ക് മാറിയേ സാധിക്കും. എല്ലാം നമ്മൾ മാനുവലി തൊഴിലാളികൾക്ക് ദിവസവേതനം നൽകി ചെയ്യുകയാണെങ്കിൽ വലിയൊരു നഷ്ടം തന്നെ വരും. അതിനുശേഷം ഹരിത വളപ്രയോഗം, ചാണകം, ജൈവ രീതികൾ എന്നിവ കൂടുതൽ ഉപയോഗിക്കണം. ഇതിലൂടെ മണ്ണിന്റെ ഗുണമേന്മ മെച്ചപ്പെടുകയും ദീർഘകാലത്തിൽ ഉത്പാദനം വർദ്ധിക്കുകയും ചെയ്യും. ഇടവിള കൃഷി ചെയ്യണം എന്ന് പറഞ്ഞല്ലോ. ഏത് ഇടവിളയാണ് ഏറ്റവും കൂടുതൽ ലാഭകരം? അത് ഓരോ പ്രദേശത്തിന്റെയും സാഹചര്യങ്ങൾ അനുസരിച്ചിരിക്കും. ഇപ്പൊ ഈ കർഷകൻ ഉത്തർപ്രദേശ് ആയതുകൊണ്ട് തന്നെ മുമ്പ് ഉരുളൻകിഴങ്ങും പച്ചക്കറികളും ഒക്കെ കൃഷി ചെയ്തിരുന്നു. അതിൽ നല്ല ലാഭവും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഈ കുരങ്ങുകളുടെ ശല്യം കൂടുതലായതിനാൽ വലിയ നഷ്ടമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മഞ്ഞക്കടുക് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. എങ്കിലും ഉരുളൻകിഴങ്ങ് തന്നെയാണ് മികച്ച ഇടവിള എന്ന് അദ്ദേഹം പറയുന്നു. കാരണം അത് കരിമ്പിനെ ഒരിക്കലും പ്രതികൂലമായിട്ട് ബാധിക്കുകയില്ല. പിന്നീട് വാഴ കൃഷിയാണ് അദ്ദേഹം ആരംഭിച്ചത്. അപ്പോ കരിമ്പ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി വാഴ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു കാരണമുണ്ടല്ലോ. കേൾക്കാൻ നമുക്ക് അതിനെപ്പറ്റി. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം മെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് മെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. മെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: पीएम फसल बीमा योजना से करीब 2,00,000 करोड़ रुपए क्लेम के रूप में किसानों को मिले हैं।
1: എന്റെ പേര് ബാലൻ. ഞാൻ എറണാകുളം ജില്ലയിൽ വിളവ് ഇൻഷുറൻസ് കൊണ്ട് വ്യതിയാനം കൊണ്ട് വളരെ നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇതുകൊണ്ട് വളരെ ഗുണം ചെയ്യുന്നുണ്ട്. കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എനിക്ക് കൃഷി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സ്കീമിൽ നിന്ന് എനിക്ക് 38,000 രൂപ കിട്ടിയിട്ടുണ്ട്.
2: ഖാരിഫ് വിള ഇൻഷുറൻസിനായി ഉടൻ രജിസ്റ്റർ ചെയ്യുക.
3: ബാങ്ക് ശാഖ, ഇൻഷുറൻസ് കമ്പനി, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കമ്മിറ്റി, ജനസേവ കേന്ദ്രം എന്നിവിടങ്ങളിൽ ബന്ധപ്പെടുക.
2: വിള ഇൻഷുറൻസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി ഹെൽപ്പ് ലൈൻ നമ്പർ 1447 വിളിക്കുക.

കരിമ്പ് കൃഷി ചെയ്ത മികച്ച ഒരു കർഷകൻ വാഴ കൃഷി കൂടി ആരംഭിക്കാനുള്ള കാരണം എന്താണ്? തുടർച്ചയായി കരിമ്പ് കൃഷി ചെയ്യുന്നത് മണ്ണിന്റെ ശക്തി കുറയ്ക്കും, ആയതിനാൽ വിളചക്രം വളരെ അനിവാര്യമാണ്. ആ ചിന്തയോടെയാണ് വാഴ കൃഷി ആരംഭിച്ചത്. വാഴ കൃഷി മണ്ണിൽ ജൈവ പദാർത്ഥ അവശിഷ്ടം വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതൊരു പോയിന്റാണ്. ചെടികളുടെ അവശിഷ്ടങ്ങൾ പ്രകൃതിദത്ത വളമായി പ്രവർത്തിക്കുന്നു. പിന്നീട് അതേ സ്ഥലത്ത് കരിമ്പ് കൃഷി ചെയ്യുമ്പോൾ മികച്ച ഉൽപാദനം നമുക്ക് ലഭിക്കും. ഇപ്പോൾ വാഴച്ചെടിയിൽ നിന്ന് എത്രത്തോളം വിളവായിരിക്കും ഏകദേശം ലഭിക്കുക? ശരാശരിയായ ഒരു ചെടിയിൽ നിന്ന് 25 കിലോ വിളവ് ലഭിക്കുമെന്നാണ് കണക്കാക്കുന്നത്. ചില ചെടികളിൽ അത് 28 മുതൽ 30 കിലോ വരെ എത്തുകയും ചെയ്യും. എങ്കിലും വിളവ് എപ്പോഴും ശരാശരിയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കുന്നത്. വാഴകൃഷിയിൽ നിങ്ങൾ നടത്തിയ നവീകരണങ്ങൾ എന്തൊക്കെയാണ്? വാഴകൃഷിയിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ചെലവായത് ചെടികൾക്ക് മണ്ണ് കയറ്റുന്ന ജോലിയാണ്. ഇതിനായിട്ട് ഒരു മിനി ട്രാക്ടറിലേക്ക് ചക്രക്കലപ്പ ഘടിപ്പിച്ച് ഒരു നാട്ടുവിദ്യാ യന്ത്രം തന്നെ നിർമ്മിച്ചു. മുമ്പ് 5 മുതൽ 7 തൊഴിലാളികൾ 10 ദിവസം കൊണ്ട് ചെയ്ത ജോലി ഇപ്പോൾ ഒരു ദിവസം കൊണ്ട് ഏകദേശം 5 ഹെക്ടർ വരെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതിലൂടെ തൊഴിലാളിയുടെ ചെലവ് കുറയ്ക്കാനും സാധിച്ചു. ഒരു ഓൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പോലെ അതങ്ങനെ അവശേഷിക്കുകയാണ്. അതോടൊപ്പം ഉയർന്ന സാന്ദ്രത കൃഷിയും ആരംഭിച്ചു. മുമ്പ് ഏക്കറിൽ 1100 ചെടികളായിരുന്നു. അപ്പോൾ 1550 മുതൽ 1600 ചെടികൾ വരെ നട്ടുപിടിപ്പിക്കും. എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഉയർന്ന ഉൽപാദനത്തിന് രാസവളം അനിവാര്യമാണോ എന്നുള്ളൊരു ചോദ്യം. പക്ഷെ ഈ കർഷകന്റെ മറുപടി അല്ല എന്നാണ്. ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മണ്ണിന്റെ ആരോഗ്യത്തിലാണ്. ചാണകം, പച്ചിലവളം, ജീവാമൃതം, ഘനജീവാമൃതം തുടങ്ങിയവ ഉപയോഗിക്കുന്നുണ്ട്. ക്രമേണ ജൈവ കൃഷിയിലേക്കാണ് അവരിങ്ങനെ നീങ്ങുന്നത്. കർഷകർക്ക് ഉടൻ ഫലം വേണമെന്നതാണ് പ്രശ്നം. രാസവളങ്ങൾ പ്രയോഗിച്ചാൽ ഉടൻ ഫലം കാണാം, എന്നാൽ ജൈവ രീതികൾക്ക് സമയം വേണം. ദീർഘകാലത്തിൽ മണ്ണിനെ സംരക്ഷിക്കുന്നത് ഇവയാണ്. ഇന്ന് മണ്ണിന്റെ ഈർപ്പം നിലനിർത്താനുള്ള കഴിവ് കുറയുകയാണ്. ഭൂമി വരണ്ടു പോകുന്നു. വേരുകളുടെ വളർച്ച ശരിയായി നടക്കാത്ത അവസ്ഥയിലാണ്. ഇപ്പോൾ തന്നെ ശ്രദ്ധിക്കാത്ത പക്ഷം ഭാവിയിൽ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് നമ്മുടെ ഈ കൃഷി മാറാനുള്ള സാധ്യതയുണ്ട്. ഭാവിയിലെ തൊഴിലാളിരഹിത കൃഷി പൂർണ്ണമായും സാധ്യമാകുമോ എന്നുള്ളൊരു ചോദ്യം കേൾക്കാൻ നമുക്ക് കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

ഭാവിയിൽ തൊഴിലാളി രഹിതമായി നമുക്ക് കൃഷി ചെയ്യാൻ സാധിക്കുമോ? ഇന്നും എല്ലാവരും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായും തൊഴിലാളികളില്ലാതെ കൃഷി ചെയ്യാൻ ഒരിക്കലും സാധ്യമല്ല എന്ന് പറയാം. പക്ഷേ 80 മുതൽ 90% വരെ യന്ത്രവൽക്കരണം നമുക്ക് സാധ്യമാണ്. ഇന്ന് നിരവധി യന്ത്രങ്ങൾ ലഭ്യമാണ്, പക്ഷേ അവയുടെ വില ചെറുകിട കർഷകർക്ക് താങ്ങാൻ കഴിയുന്നതല്ല. ഭാവിയിൽ യന്ത്രങ്ങൾക്ക് വില കുറഞ്ഞാൽ കൃഷി കൂടുതൽ എളുപ്പമാകും എന്നുള്ളത് വാസ്തവം. എപ്പോഴെങ്കിലും കൃഷി വിട്ട് ഔദ്യോഗികമായിട്ട് ജോലി ചെയ്യണമെന്ന് ഇങ്ങനൊരു കർഷകന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും അങ്ങനെ തോന്നിയിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹത്തിന്റെ അച്ഛൻ സ്ഥിരമായി കൃഷിയിൽ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ആളുകൾ അദ്ദേഹത്തിന്റെ വയൽ കാണാൻ വരുമായിരുന്നു. അത് പലപ്പോഴും പ്രചോദിപ്പിച്ചു. കൃഷിയിൽ കഠിനാധ്വാനത്തിന്റെ ഫലം കാണുമ്പോൾ അതിലേറെ സന്തോഷം മറ്റൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. കർഷകന് അല്ലെങ്കിൽ പുതുതായിട്ട് കൃഷിയിലേക്ക് വരുന്നവർക്ക് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? ഇന്നത്തെ കാലഘട്ടത്തിൽ പരമ്പരാഗത രീതിയിൽ മാത്രം കൃഷി ചെയ്യാൻ ഒരിക്കലും സാധിക്കില്ല. കർഷകർ പുതിയ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കണം. മണ്ണിന്റെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. കൃഷിയെ ഒരു ബിസിനസ്സായി തന്നെ കാണണം. ശരിയായ പദ്ധതി, ശാസ്ത്രീയമായ ചിന്ത, ക്ഷമ എന്നിവയോടുകൂടി പ്രവർത്തിച്ചാൽ കൃഷിയും ലാഭം നൽകുന്ന മേഖലയായിട്ട് തീർച്ചയായിട്ടും മാറും. കൃഷിയോടൊപ്പം ലാഭം നൽകുന്ന ഇത്തരത്തിലൊരു ബിസിനസ് വേറെ ഒന്നും തന്നെ ഇല്ലാതും നമുക്ക് പറയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞ ഓരോ പോയിന്റിലും കൃത്യമായും യന്ത്രവൽക്കരിക്കേണ്ട സമയത്ത് യന്ത്രവൽക്കരിക്കേണ്ടതുണ്ട്. ഓരോ അപ്ഡേഷൻ വരും നമ്മളെ ഫ്യൂച്ചറിലേക്ക്. അപ്പൊ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ആ അപ്ഡേഷൻസ് എല്ലാം നമ്മൾ കൃഷിയിലും അവലംബിക്കുക എന്നുള്ളൊരു കാര്യമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഞാറ്റുവേലയിൽ കൃഷി അറിവുകൾ തുടരുകയാണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
1: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
2: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ ജെസി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ എസി ഹാളുകളും ഒരുക്കി ജെസി ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർ2 ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തെരുവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: मोदी हर परिवार को घर में बिजली बनाकर वही बिजली बेचकर कमाई का एक और साधन देना चाहता है.
2: ഭാരതത്തിന്റെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ച സൗരവിപ്ലവത്തിന്റെ ഫലങ്ങൾ ഇപ്പോൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഭാരതത്തിലെ 30 ലക്ഷത്തിലധികം കുടുംബങ്ങളുടെ മേൽക്കൂരകളിൽ ഇപ്പോൾ സോളാർ പാനലുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. നിങ്ങളും ഈ ഊർജ്ജ വിപ്ലവത്തിന്റെ ഭാഗമാകും. PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യഘർ .gov.in.
3: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
4: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
3: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷു ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
4: കേരള ക്യാഷു, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുന്ന കോസ്മോസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെടിയെ നമുക്ക് പരിചയപ്പെടാം. ഈ കോസ്മോസ് സസ്യങ്ങൾ പൊതുവെ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ചുവപ്പ്, വെളുപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള നിറങ്ങളില് കോസ്മോസ് ചെടി കാണപ്പെടും. കാണാൻ ഭയങ്കര ഭംഗിയാണ്. എളുപ്പത്തിൽ വളർത്താൻ കഴിയുന്ന ചെടികളിൽ ഒന്നാണ് കേട്ടോ കോസ്മോസ്. വളരെ ചെറിയ പരിചരണം മാത്രമാണ് ആവശ്യമെങ്കിലും തേനീച്ചകളെയും പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ഇത് ആകർഷിക്കുന്നുണ്ട്. കോസ്മോസ് സസ്യങ്ങൾ മെക്സിക്കോയിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞല്ലോ. കണ്ടെയ്നറുകളിൽ നമുക്ക് ഈ കോസ്മോസ് എങ്ങനെ നടാം എന്ന് നോക്കാം. കണ്ടെയ്നറുകളിൽ കോസ്മോസ് വളർത്തുമ്പോൾ ശരിയായ വലുപ്പം തിരഞ്ഞെടുക്കുന്നത് ഏറെ നിർണായകമായ ഒരു കാര്യമാണ്. കോസ്മോസ് സസ്യങ്ങൾക്ക് ആഴത്തിലുള്ള റൂട്ടാണ്, അതിനാൽ ശരിയായ വേരുകൾ വികസിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു കണ്ടെയ്നർ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ഇതാണ് ഇതിന്റെ ആദ്യഘട്ടം എന്ന് പറയുന്നത്. കുറഞ്ഞത് 12 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 30 സെന്റിമീറ്റർ ആഴമുള്ള കണ്ടെയ്നർ വേരുകൾ ഉൾക്കൊള്ളാനും ചെടിക്ക് സ്ഥിരത നൽകാനും നല്ലത് തന്നെയാണ്. മിനിമം അത്രയെങ്കിലുള്ള ഒരു കണ്ടെയ്നർ തിരഞ്ഞെടുക്കുക. അതുപോലെ തന്നെ ഒരു ഡ്രെയിനേജ് നമ്മൾ പരിഗണിക്കണം. കണ്ടെയ്നറിൽ വളരുന്ന കോസ്മോസ് സസ്യങ്ങൾക്ക് ശരിയായ ഡ്രെയിനേജ് അത്യാവശ്യം തന്നെയാണ്. മിതമായ ഡ്രെയിനേജ് ഇല്ലെങ്കിൽ അധിക വെള്ളം കണ്ടെയ്നറിൽ അടിഞ്ഞുകൂടുകയും റൂട്ട് ചെയ്യലിന് സാധ്യത ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾ തെരഞ്ഞെടുത്ത പാത്രത്തിൽ വെള്ളം സ്വതന്ത്രമായി പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നതിന് അടിയിൽ ഡ്രൈനേജ് ദ്വാരങ്ങളുണ്ടെന്ന് ഉറപ്പിക്കുക. നിങ്ങളുടെ കണ്ടെയ്നറിൽ ഡ്രൈനേജ് ദ്വാരങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം അത് തുളയ്ക്കാവുന്നതാണ്. പിന്നീടുള്ളത് ശരിയായ മണ്ണ് തിരഞ്ഞെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. കോസ്മോസ് സസ്യങ്ങൾ നന്നായി വറ്റിക്കുന്ന മണ്ണിൽ വളരുന്നു. ഇത് അധിക ജലം എളുപ്പത്തിൽ പുറത്തേക്കൊഴുകാൻ അനുവദിക്കുന്നു. കനത്തതോ ഒതുങ്ങിയതോ ആയ മണ്ണ് വേരുകൾ വെള്ളത്തിനാകുന്നതിനും ചെടിയുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതിനും ഇടയാക്കും. നിങ്ങളുടെ കോസ്മോസ് സസ്യങ്ങൾ അനുയോജ്യമായ ഒരു പോട്ടിംഗ് മിശ്രിതം ഉണ്ടാക്കുന്നതിന് പൂന്തോട്ട മണ്ണ്, പെർലറ്റ് അല്ലെങ്കിൽ വെർമിക്കുലേറ്റ് എന്നിവയുടെ തുല്യ ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുക. ഈ മിശ്രിതം ആരോഗ്യകരമായ വേരുകളുടെ വികാസത്തിന് ആവശ്യമായ പോഷകങ്ങൾ, ഈർപ്പം നിലനിർത്താൻ വായു സഞ്ചാരം എന്നിവയ്ക്കും നന്നായിട്ട് ഉപകരിക്കും. പകരമായി പൂച്ചെടികൾക്കായി രൂപപ്പെടുത്തിയ ഒരു വാണിജ്യ പോട്ടിംഗ് മിശ്രിതവും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. വിത്ത് ട്രേയിലോ ചെറിയ ചട്ടികളിലോ നേരത്തെ പറഞ്ഞ പോട്ടിംഗ് മിശ്രിതം നിറയ്ക്കുക. വിത്ത് വിതയ്ക്കുന്നതിന് മുമ്പ് മണ്ണ് ചെറുതായി നനയ്ക്കുക. കോസ്മോസ് വിത്തുകൾ മണ്ണിന്റെ ഉപരിതലത്തിൽ തുല്യമായി വിതറുക. ഓരോ വിത്തിനുമിടയിൽ ഏകദേശം 1 സെന്റിമീറ്റർ ഉണ്ടായിരിക്കണം കേട്ടോ. വിത്തുകൾ മണ്ണിലേക്ക് മൃദുവായി അമർത്തുക. വിത്തുകൾ സംരക്ഷിക്കുന്നതിനും ഈർപ്പം നിലനിർത്തുന്നതിനും പോട്ടിംഗ് മിശ്രിതം അല്ലെങ്കിൽ വെർമിക്കുലേറ്റ് ഉപയോഗിച്ച് നേർത്ത പാളിയായി മൂടുക. വിത്ത് ട്രേകളോ ചട്ടകളോ ചൂടുള്ളതും നല്ല വെളിച്ചമുള്ളതുമായ സ്ഥലത്ത് വയ്ക്കുക. ഉദാഹരണത്തിന് തെക്ക് അഭിമുഖമായിട്ടുള്ള ജനാലയ്ക്കടുത്തോ ഗ്രോ ലൈറ്റുകൾക്ക് താഴെയോ. ഒപ്റ്റിമൽ മുളയ്ക്കുന്നതിന് ഏകദേശം 21 മുതൽ 24 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുക. മണ്ണ് സ്ഥിരമായി ഈർപ്പമുള്ളതാക്കുക. പക്ഷേ വെള്ളം കെട്ടി നിൽക്കരുത് കേട്ടോ. വെള്ളം നിറച്ച ആഴം കുറഞ്ഞ ട്രേകളിൽ വിത്ത് ട്രേകളോ ചട്ടികളോ സ്ഥാപിച്ച് അടിയിൽ നിന്ന് വെള്ളം നനയ്ക്കുക. ഇത് മണ്ണിനെ ഈർപ്പം ആകിരണം ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. തൈകൾ അവയുടെ രണ്ടാമത്തെ സെറ്റ് ഇലകൾ വികസിപ്പിച്ച ശേഷം ശരിയായ അകലം ഉറപ്പാക്കാൻ അവയെ നേർത്തതാക്കുക. ദുർബലമായ തൈകൾ നീക്കം ചെയ്യുക. ശക്തമായവ മാത്രം വളരാൻ അനുവദിക്കുക. ഇനി കണ്ടെയ്നർ തയ്യാറാക്കുന്ന ഒരു രീതിയെ പറ്റിയാണ് ഞാറ്റുവേലയിലൂടെ കേൾക്കാൻ പോകുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
1: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും. എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

തിരികെത്താം ഞാറ്റുവേലയിലേക്ക്. വ്യത്യസ്തമായ ഒരു ചെടി എളുപ്പത്തിൽ വളർത്താൻ സാധിക്കുന്ന കോസ്മോസ് ചെടിയെ പറ്റിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിന് കണ്ടെയ്നർ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? നിങ്ങളുടെ കോസ്മോസ് തൈകൾ നടുന്നതിന് മുൻപ് കണ്ടെയ്നറുകൾ വൃത്തിയുള്ളതാണെന്നും ശരിയായ ഡ്രൈനേജ് ദ്വാരങ്ങൾ ഉണ്ടെന്നും ഉറപ്പാക്കുക. കണ്ടെയ്നറുകൾ മുമ്പ് ഉപയോഗിച്ചിരുന്നെങ്കിൽ വെള്ളവും വീര്യം കുറഞ്ഞ ഡിറ്റർജന്റും ഉപയോഗിച്ച് കഴുകുക. ഏതെങ്കിലും രോഗങ്ങളോ കീടങ്ങളോ പടരുന്നത് തടയാൻ ഇത് വളരെയധികം സഹായിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഈ കണ്ടെയ്നറിന്റെ കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്താൻ കഴിയുന്ന ചെടികളിൽ ഒന്നാണ് കോസ്മോസ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വളരെ ചെറിയ പരിചരണം മാത്രമാണ് ആവശ്യമെങ്കിലും തേനീച്ചകളെയും പക്ഷികളെയും ചിത്രശലഭങ്ങളെയും ആകർഷിക്കുന്നുണ്ട് ഈ ഒരു ചെടി എന്ന് പറയുന്നത്. ഇപ്പൊ കോസ്മോസ് സസ്യങ്ങൾ മെക്സിക്കോയിൽ നിന്നുള്ളതാണ്. ഓറഞ്ച്, പിങ്ക്, പർപ്പിൾ, ചുവപ്പ്, വെളുപ്പ് നിറത്തിലൊക്കെ ഇത് കാണപ്പെടുന്നുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് വലിയ ചെലവോ അല്ലെങ്കിൽ വലിയ പരിചരണമോ ഒന്നും ഇല്ലാതെ ഈ ചെടികൾ വളർത്തിയെടുക്കാം. ചെടികളുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നിറയെ ചിത്രശലഭങ്ങളും തേനീച്ചകളും ഒക്കെ പാറിപ്പറന്ന് നടക്കുന്നത് നമുക്ക് കാണാനും സാധിക്കും. പ്രത്യേകിച്ച് വരുന്നത് ഓണം കൂടി ആയതുകൊണ്ട് നമുക്ക് ട്രൈ ചെയ്യാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കോസ്മോസ് ചെടികൾ. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

Hey, hello, very good evening. Welcome to Astrea Premier League with me, RJ Sultana. Studio clock ൽ ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. സോ അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. സോ ആൻസർ പറഞ്ഞുകൊണ്ട് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0474-291-9090. വിളിച്ച് മാത്രമല്ല നിങ്ങൾക്ക് മെസ്സേജ് അയച്ചും നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരങ്ങളൊക്കെ തന്നെ അറിയിക്കാവുന്നതാണ്. To the number 9526490909026649090. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവാം. സോ കണ്ടിന്യൂസ് ആയിട്ട് ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ തന്നെ ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. യെസ്, ഇന്ന് ഓഗസ്റ്റ് 10 പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കായി ഒരു പ്രത്യേക ദിനമാണ്. അതായത് ലോക ജൈവ ഇന്ധന ദിനം അഥവാ വേൾഡ് ബയോഫ്യൂവൽ ഡേ ആണിന്ന്. ഭൂമിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഫോസൽ ഇന്ധനങ്ങൾക്ക് പകരമായി പ്രകൃതി സൗഹൃദ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുന്നതിന്റെ പ്രാധാന്യമാണ് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ APLലൂടെ ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ ഈ ഒരു ഡേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ APL ദാ ഇവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമൂസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമൂസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമൂസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
6: ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
7: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
8: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
9: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
10: അസീസിയ മെഡിക്കൽ കോളേജ്, മീന്നൂർ, കൊല്ലം.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: ഫ്രോസൺ ചിക്കൻ ഡ്രംസ്റ്റിക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
2: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
3: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
4: Air ticket um visa yumini mithamaya nirakil. Campus Travels, Kottarakara. Contact 9958731115.
5: Asriya Premierly.
6: Once again, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു. കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇനിയും വെച്ച് വൈകിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം അല്ലേ. സൊ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ആരുടെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായി തിരഞ്ഞെടുത്തത്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ആരുടെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായി തിരഞ്ഞെടുത്തത്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരം വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരം അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474291090 0474219909. വിളിച്ചു മാത്രമല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9524909 0952669090. അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് ഫ്രം ദ മൂവി ഈശ്വരൻ.

0: ഒപ്പം.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
1: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam. Lotus Road Private Bus Stand ne samibam Pulaman Kottarakara.
3: Era padam kandu international level.
4: Ennal international shopping inde karyamana enikku parayanullathu.
5: Ee onam swayambarakkum international aanu.
6: Ona purchase nadathunnavaril ninnum thirinjedukapadunna bhagyashaligalaya 30 couples ne kaathirikkunu international tripinulla suvarna avasaram. Koodade niravadhi samaranangalum.
7: Aagosham charaka.
5: Swayambara Sales, Archinal Parkala Kottarakara. Koodade Keralathil udaneelam.
8: You know what? Guess who's back.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പത്താം വാർഷികത്തിന് നിലവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ സെന്റ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ സെന്റ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോളി ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
0: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്. സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
5: Once again, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 4 മണി കഴിഞ്ഞു, കൃത്യം 28 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ആരുടെ ഓർമ്മയ്ക്കായാണ് ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായി തിരഞ്ഞെടുത്തത്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരം വന്നു. ആ ഉത്തരങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ ഇതാ ഒരുപാട് മെസ്സേജസ് ആയിട്ട് എത്തിയിട്ടുണ്ട്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് സഹദേവൻ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് റുഡോൾഫ് ഡീസൽ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ജ്യോതിർ ശിവ, അർച്ചന, വിശ്വൻ ചേട്ടൻ എന്നിവർ എല്ലാവരും ചേർന്ന് ഒരേ ഉത്തരം തന്നെയാണ് അയച്ചിരിക്കുന്നത്. അയച്ചിരിക്കുന്ന ഉത്തരം റുഡോൾഫ് ഡീസൽ എന്ന് തന്നെയാണ്. ആൻഡ് കാത്തു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു റുഡോൾഫ് ഡീസൽ എന്ന് തന്നെയാണ്. ആൻഡ് അനഘ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് റുഡോൾഫ് ഡീസൽ എന്ന് തന്നെയാണ്. ആൻഡ് കാർത്തിക, ആർഷ, അഞ്ജലി, പാർവതി ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി മാളു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു സർ റുഡോൾഫ് ഡീസൽ എന്ന് തന്നെയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് റുഡോൾഫ് ഡീസൽ തന്നെയാണ് കേട്ടോ. ഡീസൽ എഞ്ചിൻ കണ്ടുപിടിച്ച ജർമ്മൻ എഞ്ചിനീയർ സർ റുഡോൾഫ് ഡീസലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഓഗസ്റ്റ് 10 ലോക ജൈവ ഇന്ധന ദിനമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച് ശരി ഉത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ബയോഡീസൽ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യത്തിന്റെ പേര് എന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ ബയോഡീസൽ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യത്തിന്റെ പേര് എന്താണ്? അപ്പൊ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0744291909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിൽ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9526490909562669409090. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
1: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനൂ ജംഗ്ഷനിൽ ദിയ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെ ടെൻഷൻ.
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
1: ദിയ ട്രേഡിംഗ് കമ്പനി, മീനൂ ജംഗ്ഷൻ.
2: ഏവർക്കും ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ. ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ്, ആരോ ജംഗ്ഷൻ, അഞ്ചൽ.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ, സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
0: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
4: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
5: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
6: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. അങ്ങനെ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയിൽ ബയോഡീസൽ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സസ്യത്തിന്റെ പേര് എന്താണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ എത്തിയിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത് ജട്രോഫ കർക്കസ് എന്നാണ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ജ്യോതിർഷിവ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കരിഞ്ച എന്നാണ്. ആൻഡ് വിശ്വൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ആവണക്ക് എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു ജട്രോഫ അഥവാ ആവണക്ക് എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നത്. ഉണ്ണിച്ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കരിമ്പ് എന്നാണ്. ആൻഡ് മേരിക്കോട്ടി ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കടലാവണക്ക് എന്ന് പറഞ്ഞാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് അർച്ചന ചേച്ചി മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു കാട്ടുചാമ്പ എന്നാണ്. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി പ്രശാന്ത് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു ജട്രോഫ എന്നാണ്. അപ്പോൾ ഇത്തവണ കുറച്ച് ആളുകൾക്കൊക്കെ തെറ്റിയിട്ടുണ്ട്. തെറ്റിയെന്ന് പറഞ്ഞൊന്നും ആരും വിഷമിക്കേണ്ട. ഇനി നെക്സ്റ്റ് ടൈം ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. സോ ദ റൈറ്റ് ആൻസർ ഈസ് കാട്ടാവണക്ക് അഥവാ ജട്രോഫ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ബയോഡീസൽ ഉൽപ്പാദനത്തിനായി ഏറ്റവും കൂടുതൽ നിർദ്ദേശിക്കപ്പെടുകയും ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന പ്രധാന സസ്യം കട്ടപ്പുന്ന അതായത് ജട്രോഫ കർക്കസ് അഥവാ കാട്ട് ആവണക്കാണ് കേട്ടോ. കൂടാതെ പുങ്ഫു അഥവാ കരഞ്ഞ എന്ന മരവും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. സോ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ് ഭക്ഷ്യ എണ്ണ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ ഇന്ധനം ഏതാണ്. ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഭക്ഷ്യ എണ്ണ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ ഇന്ധനം എന്ന് ഏതാണ്. അപ്പൊ എല്ലാവരുടെ മനസ്സിലോട്ട് ഉത്തരമൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ച് മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0474290 0474219909090. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9522640909052669409090. So keep on listening to Austria FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
2: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
3: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
4: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
5: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ ഉടനീളം.
6: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
8: ഡിമസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
8: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
9: ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുലമൺ, കൊട്ടാരക്കര. അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മൊഴ്പിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
8: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
10: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
11: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
10: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 5 മണി. ആൻഡ് ദ ടൈം ഈസ് 5 o'clock.

Yes, we are back on Austria Premier League with me, RJ Sultana. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു. കൃത്യം 1 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത 6 മണി വരെ നിങ്ങളോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കാനും ഉത്തരങ്ങൾ കേൾക്കാനും ഞാനിതാ ഇങ്ങനെ റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഭക്ഷ്യ എണ്ണ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ ഇന്ധനം ഏതാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ഉത്തരങ്ങളാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് അർച്ചനയാണ്. അർച്ചന മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോഗ്യാസ് അഥവാ ബയോ ഡീസൽ എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ആൻഡ് മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രസാദ് ചേടൻ ആൻഡ് സുശീല ചേച്ചി, തങ്കമണി ചേച്ചി എന്നിവർ ഒരേ ആൻസറാണ് അയച്ചിരിക്കുന്നത്, ബയോ ഡീസൽ എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോഗ്യാസ് എന്നാണ്. ആൻഡ് ജ്യോതിർശിവ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോഗ്യാസ് എഥനോൾ എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് പ്രസാദ് ചേടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ബയോ ഡീസൽ എന്നാണ്. ആൻഡ് കാത്തു മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ബയോ ഡീസൽ എന്ന് തന്നെയാണ്. സംഗീത ചേച്ചി, പ്രശാന്ത് ചേടൻ, മാളു ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലായി കാത്തു എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, ബയോ ഡീസൽ എന്ന് തന്നെയാണ്. ഭക്ഷ്യ എണ്ണ അവശിഷ്ടങ്ങളിൽ നിന്ന് നിർമ്മിക്കുന്ന ജൈവ ഇന്ധനത്തിന് നമ്മൾ ബയോ ഡീസൽ എന്നാണ് കേട്ടോ പറയുന്നത്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ബയോ ഡീസൽ തന്നെയാണ്. തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട. ഇനിയും ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ എ പി എല്ലോട് ഇങ്ങനെ വരുന്നുണ്ട്. ആ ഒരു ടൈമിൽ ശരിയുത്തരം പറഞ്ഞ് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ശരിയുത്തരങ്ങൾ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാചുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഏതാണ്? അപ്പോൾ എല്ലാവരുടെ മനസ്സിലോട്ട് ഒരുപാട് ഉത്തരങ്ങൾ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജ് അയച്ചും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474-291-09-0-0-4-7-4-2-9-1-9-0-0-9-0. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കാം ടു ദ നമ്പർ 9562-6-4-9-0-9-0-9-5-2-6-6-4-9-0-9-0. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിന്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എ പി എല്ലിലേക്ക് ശരിയോത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനെ ലക്കി ഡ്രോ ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ ഭാഗ്യശാലിക്ക് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങൾ വാമസോ കണ്ടിന്യൂസ് ആയിട്ട് ശരിയോത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേൾക്കാം അല്ലേ, ഫ്രം ദ മൂവി ഡ്രോക്ക് ആൻഡ് റോൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
6: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
9: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

புள்ள கிமியா.

0: ഈ ഓണം ആശാ എഫ് എം 90 കേട്ടോണം പാട്ടോണം വൈബോണം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: 10th വാർഷികത്തിന് നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്ക് വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinuppam, Nattarkoppam. Studio clock ഇപ്പോൾ സമയം കൃത്യം 5 മണി കഴിഞ്ഞു, കൃത്യം 16 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ബാക്ടീരിയകൾ ഏതാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് തങ്കമണി ചേച്ചിയാണ്. ചേച്ചി മെസ്സേജ് പറഞ്ഞിരിക്കുന്നത് മെഥനോജനിക് ബാക്ടീരിയ എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് സഹദേവൻ ചേടൻ, വിഷൻ ചേടൻ എന്നിവർ തന്നെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മെഥനോജനിക് ബാക്ടീരിയ എന്ന് തന്നെയാണ്. ആൻഡ് പ്രവീൺ ചേടൻ, ജ്യോതിർഷിവ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മെഥനോജനിക് എന്ന് തന്നെയാണ്. ആൻഡ് സുശീല ചേച്ചി, വിശ്വൻ ചേടൻ, പ്രസാദ് ചേടൻ, പ്രവീൺ ചേടൻ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മെഥനോജൻസ് എന്ന് തന്നെയാണ്. ആൻഡ് സുശീല ചേച്ചി, കാത്തു, കാർത്തിക ആൻഡ് അഞ്ജലി എന്നിവർ മെസ്സേജ് അയച്ചു പറഞ്ഞിരിക്കുന്നു മെഥനോജനിക് എന്ന് തന്നെയാണ്. ആൻഡ് പ്രശാന്ത് ചേട്ടൻ, സംഗീത ചേച്ചി, മാളു ആൻഡ് ആർഷ എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു മെഥനോജൻസ് എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മെഥനോജൻസ് തന്നെയാണ് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാൽ, ജൈവ മാലിന്യങ്ങളിൽ നിന്ന് ബയോഗ്യാസ് ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന പ്രധാന സൂക്ഷ്മാണുക്കളെ മെഥനോജൻസ് അഥവാ മെഥനോജനിക് ബാക്ടീരിയം എന്ന് വിളിക്കുന്നുണ്ട്. സോ ദ റൈറ്റ് ആൻസർ ഈസ് മെഥനോജൻസ് തന്നെയാണ്. അപ്പൊ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറയുകയാണ്. തെറ്റിപ്പോയവർ ആരും തന്നെ വിഷമിക്കേണ്ട, ഇനിയും അവസരമുണ്ട്. ആ ഒരു ടൈമിൽ ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു നല്ലൊരു കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയുടെ ദേശീയ ജൈവ ഇന്ധന നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയുടെ ദേശീയ ജൈവ ഇന്ധന നയം പ്രഖ്യാപിച്ച വർഷം ഏതാണ്? അതായത് നാഷണൽ പോളിസി ഓഫ് ഫ്യൂവൽസ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് എന്നതാണ് ചോദ്യം. അപ്പോൾ എല്ലാവരുടെയും മനസ്സിലോട്ട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. സോ വിളിക്കാം ടു ദ നമ്പർ 0474291900 0974219909. വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526649090. അപ്പൊ നമുക്ക് അതിനു മുന്നായി കേൾക്കാം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: 10 വാർഷികത്തിന്റെ നിറവിൽ പട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
7: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
8: യോ ബോയ്സ്, ഐ ആം സിംഗിംഗ് സോങ്, സൂപ്പർ സോങ്, ഫ്ലോപ്പ്.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടിമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ മാത്രം.
2: ശിൽപ ജുവലേഴ്സ്,
3: വിശാൽ ഒപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: കൊട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
1: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
6: എടാ പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ. എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
7: ഈ ഓണം സ്വയംവരയ്ക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
8: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര, കൂടാതെ കേരളത്തിൽ
9: ഉടനീളം.
10: Yes, we are back on Austria Premier League with me, RJ Sultana. അപ്പൊ നമ്മൾ ബ്രേക്കിന് മുൻപ് ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടായിരുന്നു പോയിരുന്നത്. ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇന്ത്യയുടെ ദേശീയ ജൈവ ഇന്ധന നയം അഥവാ നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് പ്രഖ്യാപിച്ച വർഷം ഏതാണ് എന്നതായിരുന്നു ഞാൻ ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇതുവരെ വന്ന് എത്തി നിൽക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് പ്രവീൺ ചേട്ടനാണ്. ചേട്ടൻ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2018 എന്നാണ്. ആൻഡ് ജ്യോതിർ ശിവ, തങ്കമണി ചേച്ചി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2009 എന്നാണ്. ആൻഡ് സഹദേവൻ ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2018 June 4 എന്ന് പറഞ്ഞാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് കാർത്തിക, ആർഷ, അഞ്ജലി എന്നിവർ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു 2018 എന്നാണ്. കാത്തു, മാളു, പ്രശാന്ത് ചേട്ടൻ ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനലൈസ് സംഗീത എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു 2018 എന്ന് തന്നെയാണ്. ഇന്ത്യയുടെ സമഗ്രമായ പുതിയ തദ്ദേശീയ ജൈവ ഇന്ധന നയം അതായത് നാഷണൽ പോളിസി ഓൺ ബയോഫ്യൂവൽസ് പ്രഖ്യാപിച്ചത് 2018 ആദ്യമായി ഒരു നയം വന്നത് 2009 വലിയ ലക്ഷ്യങ്ങളോടെ 2018 ഇത് പരിഷ്കരിച്ച് നടപ്പിലാക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ രണ്ട് ആൻസേഴ്സ് നമുക്ക് ഏകദേശം ശരിയാണെന്ന് പറയാം, എങ്കിരുന്നാലും 2018 തന്നെയാണ് റൈറ്റ് ആൻസർ. അപ്പോൾ ശരി ഉത്തരം പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാജുലേഷൻ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ദ ക്വസ്റ്റ്യൻ ഈസ്, ഇന്ത്യയിൽ ഉപയോഗിച്ച ഭക്ഷ്യ എണ്ണ ശേഖരിച്ച് ബയോഡീസൽ ആക്കാൻ തുടങ്ങിയ പദ്ധതിയുടെ പേരെന്താണ്? ചോദ്യം ഒന്നുകൂടി പറയുകയാണ്, ഇന്ത്യയിൽ ഉപയോഗിച്ച ഭക്ഷ്യ എണ്ണ ശേഖരിച്ച് ബയോഡീസൽ ആക്കാൻ തുടങ്ങിയ പദ്ധതിയുടെ പേരെന്താണ്? അപ്പൊ എല്ലാവരുടെ മനസ്സിലോട് ഉത്തരവൊക്കെ വന്നിട്ടുണ്ടാവും. മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ, വിളിച്ചും മെസ്സേജും ഒക്കെ തന്നെ ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. വിളിക്കാം ടു ദ നമ്പർ 0447 4219090 0974 2919 0 വിളിച്ച് മാത്രമല്ല വാട്സപ്പിലൂടെ മെസ്സേജ് അയച്ചും ശരി ഉത്തരങ്ങൾ അറിയിക്കാവുന്നതാണ്. മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9526669090.

0: ഇന്ത്യയിലെ സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, സി എൻ ജി മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളിലൂടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
1: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
0: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഫ്രോസൺ ചിക്കൻ, ഡ്രം സ്റ്റിക്ക്, ചിക്കൻ ബ്രെസ്റ്റ് ആൻഡ് വിംഗ്സ്, കറി കട്ട്, ബിരിയാണി കട്ട് തേടി അലയേണ്ടതില്ല. നിലവാരമുള്ള ഫ്രോസൺ ചിക്കൻ പാർട്സുകൾ മിതമായ വിലയിൽ ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588. വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മേനോ ജംഗ്ഷനിൽ ദിയാ ടൈൽസ് ഉള്ളപ്പോൾ പിന്നെന്തിന് ടെൻഷൻ?
2: ടൈൽസ്, ഗ്രാനൈറ്റ്, പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
0: ദിയാ ട്രേഡിംഗ് കമ്പനി, മേനോ ജംഗ്ഷൻ.
3: ഏവർക്കും ദിയാ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഓണം പൊളിക്കാം, അൽജോയിൽ ഷോപ്പിംഗ് നടത്താം. വമ്പൻ വിലക്കുറവും കിടിലൻ ഓഫറുകളും. ഈ ഓണത്തിന് അൽജോ സൂപ്പർ മാർക്കറ്റിൽ സേവിംഗ്സിന്റെ പെരുമഴ. അൽജോ ഓണം അടിപൊളിയാക്കാം. അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങയിൽ ആറ്റുമന്നൂർ. അൽജോ, വിലക്കുറവിന്റെ വിസ്മയം. മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും. പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.
0: തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോറൂം കൈരളി ജ്വല്ലേഴ്സിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്വർണ്ണാഭരണങ്ങൾക്ക് 1.5% മുതൽ പണിക്കൂലി. ഉദ്ഘാടന ദിനത്തിലെ പർച്ചേസുകൾക്ക് ഓരോ മണിക്കൂറിലും സ്വർണ്ണ നാണയങ്ങൾ സമ്മാനം. ഒപ്പം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും. കൈരളി ജ്വല്ലേഴ്സ്, 6 ജംഗ്ഷൻ, അഞ്ചൽ.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ക്ഷീണവും വിളർച്ചയും വെറും തളർച്ചയല്ല, നിങ്ങളുടെ ശരീരം എന്തോ പറയാൻ ശ്രമിക്കുന്നതാണ്.
2: രക്തസംബന്ധമായ രോഗങ്ങൾക്ക് ഇനി വിദഗ്ധ ചികിത്സ അസീസിയ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. ക്ലിനിക്കൽ ഹെമറ്റോളജിസ്റ്റും ഹെമറ്റോ ഓങ്കോളജിസ്റ്റുമായ ഡോക്ടർ പ്രീതി സൂസിന്റെ സേവനം എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും രാവിലെ 8:30 മുതൽ വൈകിട്ട് 3:30 വരെ ലഭ്യമാണ്.
3: അസീസിയ മെഡിക്കൽ കോളേജ്, മീനൂർ, കൊല്ലം.
4: Pere Pardens Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
5: Cheta, ee onathinte veettil furniture o adu Malaysian trip o
6: ee paranju rendu orumich aayalo
5: orumich aitano
7: Nimus Furniture Ultimate Onam Fest up to 60% off koodare free Malaysia trip nedanulla suvarna avasaram ini 3 lakh rupayikku mugalil purchase cheyyukayanengil ningalku gold coinum sammanam mathramalla aagarshakamaya giftukalum
5: appol ee onam ദിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്നവീടും സ്വപ്നയാത്രയും ഒരുമിച്ച് ദിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര. ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
5: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
8: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
5: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
9: Yes, we are back on Austria Premier League with me, RJ Sultana, on Austria FM 90, Nadinoppam, Nattarkoppam. Studio clock il pol samayam krithyam 5 mani kazhinju, krithyam 50 minute aayirikkana. Adhaayathu enikkinathe APL idha ivide wind up cheyyanda time aayirikkana. Adhinu munnayi nammal breakinu munpu oru question okke chodichittayirunnu poyirunnathu. Choricha chodyam idayirunnu, Indiayil upayogicha bhakshya enna shekharichu biodiesel aakkan thudangiya പദ്ധതിയുടെ പേരെന്താണ് എന്നതായിരുന്നു ചോദിച്ച ചോദ്യം. നമുക്കിപ്പോൾ തന്നെ ഒരുപാട് ആൻസേഴ്സ് ആണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം തന്നെ മെസ്സേജ് അയച്ചിരിക്കുന്നത് കാർത്തികയാണ്. കാർത്തിക മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്നാണ് മെസ്സേജ് പറഞ്ഞിരിക്കുന്നത്. ആൻ പ്രസാദ് ചേട്ടൻ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, ഈ സെയിം ആൻസർ തന്നെയാണ്. സുശീല ചേച്ചി, സഹദേവൻ ചേട്ടൻ എന്നിവരൊക്കെ മെസ്സേജ് പറഞ്ഞിരിക്കുന്നു, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന് തന്നെയാണ് അയച്ചിരിക്കുന്നത്. ആൻ കാത്തു, മാളു, പ്രശാന്ത് ചേട്ടൻ, സംഗീത ചേച്ചി എന്നിവർ മെസ്സേജ് അയച്ച് പറഞ്ഞിരിക്കുന്നു, റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ എന്ന് തന്നെയാണ് അയച്ചിരിക്കുന്ന ഉത്തരം. സോ ദ റൈറ്റ് ആൻസർ ഈസ് റൂക്കോ, അഥവാ റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ തന്നെയാണ് കേട്ടോ. ഇന്ത്യയിൽ ഉപയോഗിച്ച ഭക്ഷ്യെണ്ണ ശേഖരിച്ച് ബയോഡീസൽ ആക്കി മാറ്റുന്ന പദ്ധതിയുടെ പേര് റൂക്കോ അഥവാ റീപർപ്പസ് യൂസ്ഡ് കുക്കിംഗ് ഓയിൽ തന്നെയാണ്. കാരണം ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ അതോറിറ്റിയായ FSSAI ആണ് ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും ഒരു ബിഗ് കൺഗ്രാറ്റുലേഷൻ പറഞ്ഞുകൊണ്ട് എനിക്ക് തന്നെ ഇന്നത്തെ ഏപ്രിൽ ഇതാ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്ത് പോകേണ്ട ടൈം ആയിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രിയ പ്രീമിയർ ലീഗിൻ്റെ ലിസണേഴ്സിന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ശരി ഉത്തരങ്ങൾ പറഞ്ഞ് വിളിക്കുന്നവരിൽ നിന്നും മെസ്സേജ് അയക്കുന്നവരിൽ നിന്നും നമ്മളൊരു ഭാഗ്യശാലിനി ലക്കി ഡ്രോസ് ത്രൂ സെലക്ട് ചെയ്ത് ആ വിന്നറിനെ ഫ്രൈഡേ അനൗൺസ് ചെയ്യും അല്ലേ. അപ്പോൾ ആ വിന്നറിന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് സ്പോൺസർ ചെയ്യുന്നത് നമ്മുടെ കൊട്ടാരക്കരയിലെ ചിലുങ്ക റിയൽ എസ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അടുത്ത ഭാഗ്യശാലി നിങ്ങളും ആവും. സോ ലൈവിൻ്റെ ഈ ടൈമിൽ വിളിക്കാനും മെസ്സേജ് അയക്കാനും ശരി ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കാനും മെസ്സേജ് അയക്കാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ട് കേട്ടുകൊണ്ട് തന്നെ എനിക്കിന്നത്തെ APL ഇതാ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം ആയിരിക്കുകയാണ്. സോ കീപ് ഓൺ ലിസണിങ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ, RJ സുൽത്താന, സൈനിങ് ഓഫ്.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോതമതിലുള്ളപ്പോൾ.
2: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: മെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കം, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: അറിഞ്ഞില്ലേ, നമ്മുടെ ഓടനാവട്ടം പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ ഇനി മുതൽ തിങ്കൾ ബുധൻ ശനി ദിവസങ്ങളിൽ വൈകിട്ട് 6 മണി മുതൽ പീഡിയാട്രീഷ്യൻ ഡോക്ടർ പ്രിയ മോൾപിയുടെ സേവനം ലഭ്യമാണ്. ഒപ്പം എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 5 മണി മുതൽ ENT സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ദിനാനി മോഹൻ എസിന്റെ സേവനവും ഉണ്ടായിരിക്കുന്നതാണ്. പൾസ് സ്പെഷ്യാലിറ്റി ക്ലിനിക്, ഓടനാവട്ടം.
5: ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
6: Time check. Studio clock ലിപ്പോൾ സമയം 6 മണി. The time is 6 o'clock.

0: 1970s കൊൽക്കത്തയുടെ പശ്ചാത്തലത്തിൽ ഭാഗികമായി സജ്ജീകരിച്ച ഒരു പുനർജന്മത്തിന്റെ പ്രമേയത്തെ അടിസ്ഥാനമാക്കിയുള്ള സ്റ്റോറി. നമസ്കാരം, വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ടു ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജെ അനുഷ. രാഹുൽ സംഗ്രിതൻ സംവിധാനം ചെയ്ത് 2021 റിലീസായ ഒരു തെലുങ്കു കാലഘട്ടത്തിലെ റൊമാൻറിക് ആക്ഷൻ ഡ്രാമ മൂവിയാണ് ഇന്ന് നമ്മൾ കേട്ടറിയാനായിട്ട് പോകുന്നത്. നാച്ചുറൽ ആക്ടർ എന്നറിയപ്പെടുന്ന നാനി ശ്യാം സിംഗ റോയി ആയിട്ട് എത്തിച്ചേർന്ന മൂവി ശ്യാം സിംഗ റോയി.
1: ഹ്യൂമൻ കോൺഷ്യസ്നസ് ഈസ് എൻ ഓഷൻ ഫുൾ ഓഫ് സീക്രട്സ്.
2: ശ്യാം സിംഗ റോയി, അവന്റെ കൂടുതൽ അന്വേഷിച്ച് നീ പോയ നിന്റെ ആട്ടിവേരളക്കം.
0: സായി പല്ലവിക്കൊപ്പം നാനി ഇരട്ട വേഷത്തിൽ അഭിനയിക്കുന്ന ഒരു മൂവി കൂടിയാണ് കേട്ടോ ഇത്. കൃതി ഷെട്ടിയും ഒപ്പം തന്നെ മഡോണ സെബാസ്റ്റ്യനും നായികമാരായിട്ട് ഈ സിനിമയിൽ വേഷമിട്ടിട്ടുണ്ട്. രാഹുൽ രവീന്ദ്രനും സഹകഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ഒരു സിനിമയുടെ പ്രമേയത്തെ പറ്റി പറയുകയാണെങ്കിൽ കോപ്പിയടിക്ക് കുറ്റം ചുമത്തപ്പെട്ട വാസുവിന്റെ കഥയാണ്. ബംഗാളി സാമൂഹിക പരിഷ്കർത്താവായ ശ്യാം സിംഗ റോയിയുടെ മുൻകാല ദർശനങ്ങൾ അനുഭവിക്കാനായിട്ട് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു.
3: ബ്രോ ബ്രോ, ഈ കോഫി ഷോപ്പ് ഓണറെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി എത്ര ദിവസം വേണ്ടി വരുന്ന ചോദിക്കുന്നത്? ഒന്ന് വിളിച്ച് സംസാരിക്കും ബ്രോ, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല.
2: ആ തടിമാടം കാണുന്ന പോലെ അത്ര പ്രശ്നക്കാരനൊന്നും അല്ലടാ, ഞാൻ നോക്കിക്കോളാം. നീ ചില്ലാവ്, എത്ര പിള്ളേര് വരുന്നുണ്ട്?
3: മൊത്തം ഒരു 5 പേര് എത്തിയിട്ട് ബ്രോ.
2: ശരി, നീയൊക്കെ റെഡി ആക്കിയോ, ഞാൻ ഉടനെ എത്താം.
0: നാനി എന്ന ആക്ടറിന്റെ കരിയറിലെ ഏറ്റവും വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് ഇറങ്ങിയ മൂവി തന്നെയാണ് ശ്യാം സിംഗ റോയി എന്ന് പറയാം. കോവിഡ് കാരണം പലവിധ പ്രതിസന്ധികളും തരണം ചെയ്ത് ക്രിസ്മസ് റിലീസിനായിട്ട് ഇറങ്ങിയ മൂവി ആയിരുന്നു ഈ മൂവി. തെലുങ്കിന് പുറമെ മലയാളം, തമിഴ്, കന്നഡ എന്നീ ഭാഷകളിലും എത്തിയ ചിത്രം സൂപ്പർ ഹിറ്റായിട്ട് മാറുകയുണ്ടായി. മൊഴി മാറ്റിയതാണ് എന്ന ഫീൽ ഇല്ലാതെ തന്നെ ഒറിജിനൽ പോലെ ചിത്രത്തിന്റെ മലയാളം വേർഷനും ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല ക്വാളിറ്റിയുള്ള ഡബിംഗ് ആണ് ചിത്രത്തിൽ മലയാളത്തിലും നൽകിയിരിക്കുന്നത്. ശബ്ദം നൽകിയവരും മലയാള സംഭാഷണങ്ങൾ ഒരുക്കിയവരും പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. ഇനി ഇതൊരു തെലുങ്ക് പടം ആയതുകൊണ്ട് തന്നെ തെലുങ്കിൽ കാണണം എന്ന് ആഗ്രഹമുള്ളവർക്ക് അതും എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. 4 ഭാഷകളിലും ചിത്രം ഭംഗിയായി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്.
4: ഞാനൊരു പെണ്ണാണ്. അവികസിതമായ രാജ്യത്ത് 1000 പ്രതീക്ഷകളുമായി കഴിയുന്ന ഒരു സാധാരണ പെണ്ണ്. 4 ഭാഗത്തും ചൂഴ്ന്നു നിൽക്കുന്ന ഭയം എന്ന ഇരുട്ടിൽ വിപ്ലവത്തിന്റെ ചേല ചുറ്റിയ ഒരു സാധാരണ മനുഷ്യ സ്ത്രീ.
2: അത്
4: ഞാൻ ചെയ്തല്ലോ.
2: എനിക്കത് ഫ്ലാറ്റ് ആയിട്ട് തോന്നി, ഒട്ടും ഫീൽ ഇല്ല. ഡയലോഗ് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യരുത്, സബ് കോൺഷ്യസ് മൈൻഡിൽ ഉണ്ടാവണം, അപ്പോഴേ ഫ്ലോ ഉണ്ടാവും. ആക്ഷൻ.
5: ഞാനൊരു പെണ്ണ്.

നാനി, സായ് പല്ലവി, കൃതി ഷെട്ടി, മഡോണ സെബാസ്റ്റ്യൻ, രാഹുൽ രവീന്ദ്രൻ, മനീഷ് പഡ്വ, ലീല സാംസൺ, അഭിനവ് ഗോമദം, ജിഷു സെൻ ഗുപ്ത, മുരളി ശർമ്മ തുടങ്ങിയവരാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത്. വിജയ് ദേവരകൊണ്ട നായകനായ ടാക്സി വാല എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സാം കൃത്യായൻ സംവിധാനം ചെയ്ത ചിത്രം കൂടിയാണ് കേട്ടോ ഷംസിഗാറോയ്. പുനർജന്മം വിഷയമാക്കി ധാരാളം സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പ്രേക്ഷകർക്കും ഈ ഒരു തീമിനോട് നല്ല താല്പര്യമാണ് പൊതുവെ ഉള്ളതല്ലേ. പ്രേക്ഷകർ ഇപ്പോഴും ഇത്തരം കഥകളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാറുണ്ടെങ്കിലും അവർക്ക് സംതൃപ്തി നൽകിയിട്ടുള്ള ചിത്രങ്ങൾ വളരെ കുറവായിരിക്കും. പുനർജന്മത്തിന്റെ കഥ പറഞ്ഞ് പ്രേക്ഷക ഹൃദയങ്ങൾ കീഴടക്കിയ ചിത്രത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ടോളിവുഡിലെ തന്നെ മഗധീര എന്ന മൂവി. ബ്രഹ്മാണ്ഡ ചിത്രം മഗധീരയുമായിട്ട് ചെറുതായി പോലും താരതമ്യം ചെയ്യാൻ ഈ ഒരു സിനിമ കൊണ്ട് കഴിയില്ല എങ്കിലും പുനർജന്മത്തിന്റെ കഥയെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്ത ഷംസിഗാറോയും പ്രേക്ഷകർക്ക് സംതൃപ്തി നൽകുന്ന ഒരു മൂവി തന്നെയാണ്.

ആദി ബംഗാളിയായ ശ്യാം സിംഗ റോയ് എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചും ബംഗാളി സംഭാഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്തും ചിത്രത്തെ പുതിയ വഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സംവിധായകന് സാധിച്ചു.

0: നാടിനൊപ്പം നാട്ടർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
2: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: 10th anniversary നിറവിൽ കൊട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
4: ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, ശിൽപ ജുവലേഴ്സിൽ ആടുമാസ സെയിൽ. നമ്മുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ 916 ആഭരണങ്ങൾ വാങ്ങുമ്പോൾ പണിക്കൂലിയിൽ 70% ഇളവ്. ഈ ഓണക്കാലത്തിന് മുൻപ് പുതിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം നമ്മുടെ സ്വന്തം ശിൽപ ജുവലറിയിൽ നിന്നും. മറക്കേണ്ട, പണിക്കൂലിയിൽ 70% ഇളവ് ഓഗസ്റ്റ് 16 വരെ
2: മാത്രം.
3: മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട്, കൊല്ലം.
3: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: FM 2021 റിലീസായി നാനി മെയിൻ ക്യാരക്ടറിൽ എത്തിയ ശ്യാം സിംഗ റോയ് എന്ന മൂവിയുടെ സ്റ്റോറി വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ ക്ലാബ് ബോർഡിലൂടെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. സിനിമാ സംവിധായകനാകാൻ ആഗ്രഹിക്കുന്ന വാസുദേവ് എന്ന യുവാവിലൂടെയാണ് കേട്ടോ ഈ സിനിമ ആരംഭിക്കുന്നത്. തന്റെ സ്വപ്നത്തിന്റെ ആദ്യ പടിയായിട്ട് ഒരു ഷോർട്ട് ഫിലിം ഒരുക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രയത്നിക്കുന്ന വാസുവിനെ നമുക്ക് തുടക്കത്തിൽ തന്നെ കാണാം. അതിലെ നായികയായിട്ട് കീർത്തി എന്ന പെൺകുട്ടി എത്തുകയാണ്. കാരണം ആ ഒരു ഷോർട്ട് ഫിലിമിലേക്ക് ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും ആപ്റ്റ് ആയിട്ടുള്ള ഒരു നായികയെ അവന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഒരു റെസ്റ്റോറന്റിൽ വെച്ച് കീർത്തിയെ ആദ്യമായിട്ട് അവൻ കണ്ടുമുട്ടുന്നത്.

0: അമേസിങ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി വസു. ക്ലൈമാക്സ് ഇത്ര നന്നാവെന്ന് ഞാൻ വിചാരിച്ചില്ല. അടിപൊളിയായിട്ടുണ്ട്. ഇതിന് ഇട്ടപ്പാണെങ്കിൽ തിരിച്ചു പിടിക്കാം.
1: താങ്ക് യു സർ.
0: നീ ഒരു അസാധ്യ എഴുത്തുകാരനാ. നീ ഉടനെ പ്രോജക്ട് തുടങ്ങാൻ നോക്ക്, ഞാൻ വേണ്ടത് ചെയ്തു തരാം.
1: താങ്ക് യു സർ.
2: അങ്ങനെ ഷോർട്ട് ഫിലിമിന്റെ ചിത്രീകരണം സ്റ്റാർട്ട് ചെയ്തു. അതിനിടയിൽ പ്രണയം മുട്ടിട്ടുവെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ വാസുവിൽ നിന്നും കീർത്തി അകലുകയാണ്. ഇതേ സമയം തന്റെ ഷോർട്ട് ഫിലിമിന്റെ വിജയത്തിന് ശേഷം വാസു ഡയറക്ട് ചെയ്യുന്ന തന്റെ ഫസ്റ്റ് മൂവി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയതിനു ശേഷം ബോളിവുഡിലേക്കും കാൽവെക്കാനായിട്ട് അദ്ദേഹം തുടങ്ങുമ്പോഴാണ് വാസുവിനെതിരായിട്ട് ഒരു കോപ്പിറൈറ്റ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. വാസുവിനെ സഹായിക്കാനായിട്ട് കീർത്തി മടങ്ങിയെത്തുന്നതും അതിനുശേഷം ചില രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുന്നതുമാണ് ചിത്രത്തിൽ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്.
3: I must say his last film was a super duper blockbuster hit. Uniki? Well, we are about to make it now in Hindi.
4: Background?
5: അങ്ങനെ പറയത്തക്കാരുമില്ല. He is nobody.
3: I've got some more great news to share with all of you.
6: Mr. Vasudev?
1: Yeah.
6: Mr. Vasudev, aapke upar arrest warrant hai. Aapko hamare sath chalna padega.
1: Arrest warrant? For what?
7: Chala, chala. Go ahead.
3: And our company doesn't entertain this kind of company. I'm calling this announcement off.
2: പുനർജന്മത്തിന്റെ കഥയിൽ അവതരിപ്പിക്കുന്ന രണ്ട് കാലഘട്ടങ്ങൾക്കും തുല്യമായ പ്രാധാന്യം ലഭിക്കേണ്ടതുണ്ട്. അതിൽ പഴയ കാലഘട്ടത്തിലെ കഥ ആവിഷ്കരിക്കുമ്പോൾ ദൈർഘ്യം കുറഞ്ഞാലും അതിന്റെ ഇമ്പാക്ട് കുറയാൻ പാടില്ല എന്നുള്ളതാണല്ലോ. ശ്യാം സിംഗ റോയിൽ ഈ രണ്ട് കാലഘട്ടങ്ങളും ഭംഗിയായി തന്നെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ചിത്രം ഡിമാൻഡ് ചെയ്ത രീതിയിൽ തന്നെ 70-80 കാലഘട്ടം മനോഹരമായിട്ട് പുനഃസൃഷ്ടിച്ചത് കൊണ്ട് തന്നെ നാനിയുടെ മാസ് പ്രകടനത്തിനാലും നാനി സായി പല്ലവി കെമിസ്ട്രിയാലും ചിത്രത്തിന്റെ രണ്ടാം പകുതി കാണികളിൽ നല്ല ഇമ്പാക്ട് തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.
8: റോസി,
9: ആരാണ് റോസി? നിന്റെ ആരാണ് അവള്?
8: എന്റെ പെണ്ണ. എന്റെ ഭാര്യ.
2: ആദ്യ പകുതിയിൽ വാസുവിന്റെ സിനിമാ ജീവിതവും പ്രണയവുമായിട്ട് എൻഗേജിംഗ് ആയിട്ടാണ് മൂവി നീങ്ങുന്നത്. എന്നാൽ ചിത്രത്തിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാണികൾക്ക് മുൻകൂട്ടി ഊഹിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ അത് റിവീൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് നിരവധി ഹിന്റുകൾ നൽകിയാണ് ആദ്യ പകുതിയുടെ തിരക്കഥയെ ഒരുക്കിയിരിക്കുന്നത്. അതായത് വാസുവിന്റെ പുനർജന്മത്തെ കുറിച്ചുള്ള കഥയാണ് ചിത്രമെന്ന് കഥ നീങ്ങി തുടങ്ങുമ്പോൾ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നുണ്ട്. അതിൽ സസ്പെൻസ് ഒന്നും അവർ ഒളിപ്പിച്ചിട്ടില്ല കേട്ടോ. കൂടാതെ ചിത്രത്തിന്റെ റിലീസിന് മുൻപേ തന്നെ അണിയറക്കാരും ആ ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പ്രെഡിക്റ്റബിലിറ്റി ഇവിടെ പ്രശ്നമാകുന്നില്ല. പുനർജന്മം എന്ന സങ്കല്പത്തെ അല്ലെങ്കിൽ വിശ്വാസത്തെ സംവിധായകൻ എങ്ങനെ ട്രീറ്റ് ചെയ്തു എന്നതിലാണ് കാര്യം.

0: Mere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakkara, Karunagappally.
1: Vishal Opticals. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
3: പടം കണ്ടു, ഇന്റർനാഷണൽ ലെവൽ.
4: എന്നാൽ ഇന്റർനാഷണൽ ഷോപ്പിംഗിന്റെ കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.
5: ഈ ഓണം സ്വയം വരക്കൊപ്പം ഇന്റർനാഷണൽ ആണ്.
6: ഓണ പർച്ചേസ് നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം. കൂടാതെ നിരവധി സമ്മാനങ്ങളും.
7: സ്വയംവര സെയിൽസ്, ആറ്റിങ്ങൽ, വർക്കല, കൊട്ടാരക്കര. കൂടാതെ കേരളത്തിൽ ഉടനീളം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി കെഎസ്ആർടിസിയും കൊച്ചി മെട്രോയും. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. രാവിലെ സഭ തുടങ്ങിയതു മുതൽ നിരവധി തവണ നടപടികൾ തടസ്സപ്പെട്ടു. അതിനിടെ ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കേന്ദ്ര സഹമന്ത്രി അർജുൻ റാം മേഘ്വാളാണ് ബിൽ സഭയിൽ അവതരിപ്പിച്ചത്. കേരള പുനർനാമകരണം ബില്ലും ദേശീയ സഹകരണ വികസന കോർപ്പറേഷൻ ബില്ലും ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിൽ നടപടികൾ പുരോഗമിക്കുകയാണ്. ബാങ്കേഴ്സ് ബുക്സ് എവിഡൻസ് ബിൽ 2026 കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ സഭയിൽ അവതരിപ്പിച്ചു. വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വിശദമായ ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ സന്നദ്ധനാണെന്നും സഭാ നടപടികൾ തടസ്സപ്പെടുത്തുന്നതിൽ നിന്ന് പ്രതിപക്ഷം പിന്മാറണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കടലിൽ കാണാതായ കൊല്ലം സ്വദേശി ഗൌതം കൃഷ്ണയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. വനംവകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ ഒപ്പമുണ്ടായിരുന്നു. ഗൌതമിനെ കണ്ടെത്തുന്നതിനായി പ്രതികൂല കാലാവസ്ഥയെ മറികടന്നുകൊണ്ട് സർവ്വ സംവിധാനങ്ങളും സംയോജിപ്പിച്ചുള്ള തിരച്ചിലാണ് തുടരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
1: മത്സ്യത്തൊഴിലാളികളെ കൂടി ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെ കൂടി കൂടുതൽ പങ്കാളികളാക്കിക്കൊണ്ട് തിരച്ചിൽ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം, ആധുനികമായ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ഈ രംഗത്ത് പരിചയമുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സംവിധാനം ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് ഗൌരവമായി ഗവൺമെന്റ് ആലോചിക്കുന്നു. വളരെ പെട്ടെന്ന് തന്നെ അതിനുള്ള ഒരു പ്രത്യേകമായ ഒരു സംവിധാനം, ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാക്കുന്നു.
0: വിഴിഞ്ഞത്ത് കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ജോണിന്റെ വീട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും ഫിഷറീസ് മന്ത്രി വി ഇ അബ്ദുൾ ഗഫൂറും സന്ദർശിച്ചു. ജോണിന്റെ കുടുംബത്തിന് സർക്കാരിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പു നൽകി. നിരന്തരം അപകടങ്ങൾ നടക്കുന്ന മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയം പഠിച്ച് ശാശ്വത പരിഹാരം കാണുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് ശ്രീ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായി സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ഉടൻ ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. കാർഷിക അടിസ്ഥാന സൌകര്യ വികസന നിധി സംസ്ഥാന കോൺക്ലേവ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കൃഷിയിൽ ഏർപ്പെടുന്ന വിദ്യാർത്ഥികൾക്ക് വെയിറ്റേജ് മാർക്ക് നൽകുന്ന സംവിധാനം നടപ്പാക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. ഇടുക്കി ജില്ലയിലെ തുല്യതാ കോഴ്സുകളുടെ രജിസ്ട്രേഷൻ ക്യാമ്പയിൻ തൊടുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർ പഠനത്തിന് സാക്ഷരതാ മിഷന്റെ 4-ാം തരം മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള തുല്യതാ കോഴ്സുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചി ദക്ഷിണ നാവിക കമാൻഡിൽ തുടക്കമായി. സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ മേഖലയിൽ ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും പരസ്പര പ്രവർത്തനക്ഷമതയും കൂടുതൽ ശക്തിപ്പെടുത്തുകയാണ് അഭ്യാസത്തിന്റെ ലക്ഷ്യം. അഭ്യാസ പ്രകടനം വെള്ളിയാഴ്ച സമാപിക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിലെ എൽപി യുപി വിഭാഗങ്ങളിൽ ഐടി പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയിലേക്ക് വിദ്യാലയങ്ങളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള സ്കൂളുകൾ ഓഗസ്റ്റ് 13-നകം കൈറ്റ് ജില്ലാ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷ നൽകണം. വിശദാംശങ്ങൾ www.kite.kerala.gov.in വെബ്സൈറ്റിൽ ലഭ്യമാണ്. രാജ്യത്ത് സ്വാതന്ത്ര്യദിനത്തിന് മുന്നോടിയായി ഹർ ഘർ തിരംഗ പ്രചാരണത്തിന് തുടക്കമായി. ദേശീയ പതാക ഉയർത്താനും ദേശസ്നേഹം, ദേശീയ ഐക്യം, ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം എന്നിവ ആഘോഷിക്കാനും പൌരന്മാരെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ഉദ്യമത്തിന്റെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ പുരോഗമിക്കുന്നു. മറ്റന്നാളാണ് കർക്കടകവാവ്. പ്രധാന ക്ഷേത്രങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള സൌകര്യങ്ങളുണ്ടായിരിക്കും. ത്രിമൂർത്തി സംഗമസ്ഥാനമായ തിരുനാവായയിൽ കർക്കടകവാവ് ബലിതർപ്പണം ബുധനാഴ്ച പുലർച്ചെ 2 മണിക്ക് തുടങ്ങും. തിരുവല്ലം പരശുരാമസ്വാമി ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം എന്നിവിടങ്ങളിലും പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വാവ് ബലിയോടനുബന്ധിച്ച് കൊച്ചി മെട്രോ സർവീസ് നാളെ തൃപ്പൂണിത്തുറയിൽ നിന്നും ആലുവയിലേക്ക് രാത്രി 11:15-11:30 സർവീസ് ഉണ്ടായിരിക്കും. കെഎസ്ആർടിസിയും വിപുലമായ ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആയിരക്കണക്കിന് ആളുകൾ കർക്കടകവാവ് ബലിതർപ്പണത്തിനായി എത്തുന്ന ആലുവ മണപ്പുറത്ത് ബലിതർപ്പണത്തിനായുള്ള ഒരുക്കങ്ങൾ അതിവേഗം പുരോഗമിക്കുകയാണ്. ബുധനാഴ്ച പുലർച്ചെ മുതൽ നടക്കുന്ന ബലിതർപ്പണത്തിനായി മുൻവർഷങ്ങളെക്കാൾ കൂടുതൽ തിരക്ക് പ്രതീക്ഷിക്കുന്നതായി അധികൃതർ അറിയിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
2: ദിവസങ്ങൾക്ക് മുമ്പുണ്ടായ ശക്തമായ മഴയിൽ മണപ്പുറത്ത് വെള്ളം കയറിയിരുന്നു. എന്നാൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ മഴ മാറി നിന്നതിനാൽ പ്രതീക്ഷയിലാണ് എല്ലാവരും. മണപ്പുറത്ത് വെള്ളം കയറിയാൽ പാർക്കിംഗ് ഗ്രൌണ്ടിലും ആൽത്തറ ഭാഗത്തും റോഡിലുമായിരിക്കും കർമ്മങ്ങൾ നടത്തുക. വെള്ളപ്പൊക്കത്തെ തുടർന്ന് ചെളി കയറിക്കിടന്ന ശിവക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഭാഗങ്ങൾ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ. പന്തൽ നിർമ്മാണം ഉൾപ്പെടെ അന്തിമഘട്ടത്തിലാണെന്ന് ആലുവ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വ്യക്തമാക്കി. 400-ഓളം പോലീസുകാരെയാണ് സുരക്ഷയുടെ ഭാഗമായി വിന്യസിക്കുന്നത്. ബലിതർപ്പണത്തോടനുബന്ധിച്ച് കൊച്ചി മെട്രോയും കെഎസ്ആർടിസിയും അധിക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്.
0: വാവ് ബലിയോടനുബന്ധിച്ച് ക്ഷേത്ര പരിസരങ്ങളിലും കടവുകളിലും കടൽ തീരങ്ങളിലും നടക്കുന്ന ബലിതർപ്പണ ചടങ്ങുകൾക്ക് ഹരിതചട്ടം കർശനമാക്കി ശുചിത്വ മിഷൻ. ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പരമാവധി ഒഴിവാക്കി പുനരുപയോഗിക്കാവുന്ന വസ്തുക്കൾ ഉപയോഗിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ആറന്മുള പള്ളിയോട സേവാസംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നടത്തിവരുന്ന ദേവസങ്കീർത്തന സോപാനം വഞ്ചിപ്പാട്ട് മത്സരം 2026 3 ദിനങ്ങൾ പിന്നിട്ടു. ഓഗസ്റ്റ് 23-നാണ് സമാപന സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: ആറന്മുള വള്ളസദ്യയുടെയും ഉത്രട്ടാതി വള്ളംകളിയുടെയും ഭാഗമായി ക്ഷേത്രസന്നിധിയിൽ വെച്ചാണ് ദേവസങ്കീർത്തനം വഞ്ചിപ്പാട്ട് മത്സരം അരങ്ങേറുന്നത്. ആറന്മുളയിലെ 52 പള്ളിയോടക്കരകളിൽ നിന്നുള്ള 18-നും 40-നും ഇടയിൽ പ്രായമുള്ളവരുടെ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. പരമ്പരാഗതമായ വഞ്ചിപ്പാട്ട് ശൈലിയും ആറന്മുളയുടെ സാംസ്കാരിക പൈതൃകവും പുതുതലമുറയിലേക്ക് പകർന്നു നൽകുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. വിജയികൾക്ക് 52 പവന്റെ സ്വർണത്തിലുള്ള എവർ റോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകും.
0: സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നുണ്ടെങ്കിലും മഴക്കെടുതികൾ തുടരുന്നു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കന്യാകുമാരി തീരങ്ങളിൽ ഇന്ന് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് വിഷയത്തിൽ ഇന്നും പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ട്രൈബ്യൂണൽ റിഫോംസ് ബിൽ 2026 ലോക്സഭ പാസാക്കി. കടലിൽ പോകുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് അനുയോജ്യമായ രക്ഷാപ്രവർത്തന സംവിധാനം ഏർപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ യുഎസ് നാവികസേനകളുടെ സ്ഫോടക വസ്തു നിർവീര്യമാക്കൽ അഭ്യാസ പ്രകടനത്തിന് കൊച്ചിയിൽ തുടക്കമായി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ അനന്തമായ സാധ്യതകളാണുള്ളതെന്നും പഠനം മുടങ്ങിയവർ തുടർ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി എൻ ഷംസുദ്ദീൻ. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തിയെടുക്കുന്നതിന് സ്കൂളുകളിൽ കതിര് കാർഷിക ക്ലബ് പദ്ധതി ആരംഭിക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. സംസ്ഥാനത്ത് കർക്കടകവാവ് ബലിതർപ്പണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. വിപുലമായ ഗതാഗത സംവിധാനമൊരുക്കി കെഎസ്ആർടിസിയും കൊച്ചി മെട്രോയും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

You are listening to Ashray FM 90, Nadinuppam, Natargopam.

0: What did you say?
1: In hrudaya kootile nin hrudayam korkumo iru uyirgal cherkumo onnaidumo
2: Clapboard.
3: അപ്പോൾ ക്ലബ് ബോർഡിലൂടെ ഷംസിംഗ റോയി എന്ന ഒരു അട്ടിപൊളി മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന അവതരണ ശൈലിയിലൂടെ സംവിധായകൻ രാഹുൽ സാംകൃത്യായ കൃത്യമായി ആ ഒരു ജോലി ചെയ്തിട്ടുണ്ട്. നാനിയുടെ ആരാധകർ പ്രതീക്ഷിച്ചതിൽ നിന്നും അണുവിട പോലും കുറയാത്ത ഒരു മാസ് എന്റർടൈനർ തന്നെയാണ് ഷംസിംഗ റോയി. ടക് ജഗദീഷ് നിരാശ നൽകിയെങ്കിലും ആ നഷ്ടവും നികത്താനായിട്ട് നാനിക്ക് ഈ ഒരു മൂവിയിലൂടെ സാധിച്ചിട്ടുണ്ട്.
4: എന്റെ കൂടെ പോരൂ റോസി.
5: ഞാൻ എന്നും വരുന്നുണ്ടല്ലോ.
4: അതുപോലെ നിന്റെ അക്കൂട്ടിൽ നിന്ന് എന്റെ ജീവിതത്തിലേക്ക് എന്റെ കൂടെ കൽക്കട്ടയിലേക്ക് പോരും. ഇനി അങ്ങോട്ടുള്ള ജീവിതം നമുക്ക് ഒരുമിച്ചാവാം.
5: ശ്യാം, ഞാനൊരു ദേവദാസിയാ, ആ കാര്യം മറന്നു പോരുത്.
4: ഏതൊരു പെണ്ണുമാരുടെയും ദാസിയല്ല, ദാസിയായി കാണുന്നവൻ ദൈവമല്ല. ദൈവത്തിന്റെ മുഖം മൂടി അണിഞ്ഞ് നിങ്ങളെ കടിമകളാക്കുക, അതൊക്കെ പോട്ടെ. ശരിക്കും നീ സന്തോഷവതിയാണ്, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് ഇഷ്ടമാണ്.
3: നാനി സായി പല്ലവി എന്നിവരുടെ കിടിലൻ പെർഫോമൻസുകളാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ് കേട്ടോ. രണ്ടാം പകുതിയിലാണ് അത്തരം നിമിഷങ്ങളൊക്കെ കടന്നു വരുന്നത്. അതായത് വാസുദേവന്റെ പുനർജന്മം കാണിക്കുന്ന സമയത്ത് ഈ വാസുദേവൻ തന്നെയാണ് വർഷങ്ങൾക്ക് മുമ്പ് വലിയ രീതിയിലുള്ള നവീകരണങ്ങൾ കൊണ്ടുവന്ന ഷംസിംഗ റോയി എന്ന് സെക്കൻഡ് ഹാഫിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. മൂന്ന് നടിമാർ സുപ്രധാന വേഷങ്ങളിലെത്തിയ ചിത്രത്തിൽ എല്ലാവർക്കും അർഹിച്ച സ്ക്രീൻ സ്പേസ് തന്നെ ലഭിച്ചിട്ടുണ്ട്. ആദ്യ പകുതിയിലെ രംഗങ്ങളിൽ കൃതി ഷെട്ടി നിറഞ്ഞു നിന്നപ്പോൾ അഡ്വക്കേറ്റിന്റെ വേഷത്തിൽ മഡോണ സെബാസ്റ്റ്യൻ ഇരുപാതികളിലും ഒരുപോലെ തിളങ്ങി. ഇവർ രണ്ടുപേരും

0: ആകർഷിച്ചുവെങ്കിലും ശംസിംഗ റോയിലെ നായിക ആരാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് സായി പല്ലവി എന്ന പേര് മാത്രമായിരിക്കും സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പറയാൻ സാധിക്കുന്നത്. നാനി സായി പല്ലവി കോമ്പിനേഷൻ വരുന്ന പഴയ കാലഘട്ടത്തിലെ രംഗങ്ങൾ ചിത്രം അവസാനിച്ചതിനു ശേഷവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. നൃത്തത്തിലൂടെ ഇത്തവണയും സായി പല്ലവി വിസ്മയിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഒപ്പം ചെറുതും വലുതുമായ വേഷങ്ങളിൽ അഭിനയിച്ച മറ്റു താരങ്ങളും ചിത്രത്തെ നന്നായി തന്നെ സപ്പോർട്ട് ചെയ്തു. സനു ജോൺ വർഗീസിന്റെ ഛായാഗ്രഹണവും മിക്കി ജെ മേയറുടെ സംഗീതവും സിനിമയ്ക്ക് കൂടുതൽ കരുത്തേകിയ ഘടകങ്ങൾ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ 2.5 മണിക്കൂർ ദൈർഘ്യവും ഇന്നത്തെ കാലത്ത് അമിതമായിട്ടാണ് വിലയിരുത്താറുള്ളത്. എന്നാൽ ചിത്രത്തെ വെട്ടിച്ചുരുക്കിയിരുന്നുവെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുമായിരുന്നുവെന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം സിനിമ തീരുമ്പോൾ തീരണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത വന്നു പോകും എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം.
1: ശ്യാം സിംഗ് റോയ് ആണ് വാസുവായി മാർജിൻ എടുത്ത് എന്നതിന് നിങ്ങളുടെ സോളിഡ് പ്രൂഫ് എന്തെങ്കിലും ഉണ്ടോ? ഐ ആം ആസ്കിംഗ് യു മിസ്റ്റർ റോയ്, പ്ലീസ് ടെൽ മീ, ദി കോർട്ട് വാണ്ട്സ് ടു നോ.
2: ഉണ്ട്, പ്രൂഫ് ഉണ്ട്. എന്നോടുകൂടി അവസാനിക്കുമെന്ന് കരുതിയ ആ സത്യം, ശിങ്കാറോയി കുടുംബത്തിന്റെ കറുത്ത മുഖം ലോകത്തെ അറിയിക്കാൻ ഏതോ ഒരുത്തൻ മുന്നിട്ടിറങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കിത് പറച്ചില്ല. പബ്ലിഷ് ചെയ്യപ്പെട്ട ബുക്സ്, അതിലെ കഥകൾ ആർക്ക് വേണമെങ്കിലും കോപ്പിയടിക്കാം. പക്ഷെ ഇതുവരെ പബ്ലിഷ് ചെയ്യാത്ത എനിക്ക് മാത്രം അറിയാവുന്ന ഒരു ഷോർട്ട് സ്റ്റോറി ശ്യാം ശിങ്കാറോയി എന്റെ മുന്നിൽ വെച്ച് എഴുതി എനിക്ക് തന്ന ഒരു ചെറുകഥ. ഈ വാസുദേവൻ എങ്ങനെ അതൊരു ഷോർട്ട് ഫിലിം ആക്കി? ആ കഥ ഇവൻ എങ്ങനെ അറിഞ്ഞു?
3: ഒരു ചെറുകഥ. ഈ കഥ എങ്ങനെയാണ്? അതായത് ചെറുപ്പം പോലെ നമുക്ക് പെയിന്റിങ്ങിനോട് പാഷൻ.

പുനർജന്മം വിഷയമാക്കിയ മാസ് എന്റർടൈനർ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും കാണേണ്ട ഒരു മൂവി തന്നെയാണ് നാനിയുടെ ശ്യാം സിംഗാർ റോയ് എന്ന മൂവി. ചിത്രം ഒരു തരത്തിലും നിരാശയേകത്തില്ല കേട്ടോ. അപ്പൊ എന്തായാലും ശ്യാം സിംഗാർ റോയ് എന്ന മൂവിയുടെ സ്റ്റോറിയും വിശേഷങ്ങളുമാണ് ക്ലാബോർഡിലൂടെ നമ്മളിതാ കേട്ടുകൊണ്ടേയിരുന്നത്. അപ്പോ ക്ലാബോർഡ് വൈബ് ചെയ്ത് ഞാൻ ഗുബൈ പറയുകയാണ്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ്ഫയ FM 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജി അനുഷ സൈനിങ് ഓഫ്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഗുഡ് ഈവനിംഗ്, ടേക്ക് എ ബ്രേക്ക് ആണ് കേൾക്കാൻ പോകുന്നത് വിത്ത് മീ ജീവി. കുറേ അപ്ഡേഷൻസ് ഉണ്ട് കേട്ടോ. അതില് നമ്മളൊക്കെ ഒരു തവണയെങ്കിലും ലോൺ എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കും. അത് പല ആവശ്യങ്ങൾക്കാവാം. ഈവൻ ഒരു മൊബൈൽ ഫോണെങ്കിലും നമ്മൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ EMI ഇട്ട് എടുത്തിട്ടുണ്ടാവും. എന്തായാലും ഈ വായ്പ തിരിച്ചു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ചില ചട്ടങ്ങൾ വന്നിരിക്കുകയാണ്. വായ്പാ തുക തിരിച്ചു പിടിക്കുമ്പോൾ ഉപഭോക്താക്കളോട് സ്ഥാപനങ്ങളുടെ പെരുമാറ്റം മാന്യമായിരിക്കണമെന്നാണ് റിസർവ് ബാങ്ക് അറിയിച്ചിട്ടുള്ളത്. ഇതിനായിട്ട് വായ്പാ സ്ഥാപനങ്ങൾക്കുള്ള പെരുമാറ്റച്ചട്ടം കർശനമാക്കിയിരിക്കുകയാണ്. വായ്പാ കുടിശ്ശികയുടെ പേരിൽ മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റ് എന്നിവയുടെ പ്രവർത്തനം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പാടില്ല. സ്ഥാപനത്തിന്റെ വായ്പയിൽ വാങ്ങിയ ഉപകരണങ്ങളാണെങ്കിൽ നിയന്ത്രണങ്ങളാകാമെങ്കിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട്. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ടാബ്ലറ്റ് പോലുള്ള ഉപകരണങ്ങൾ വാങ്ങിയ വായ്പകൾ തിരിച്ചു പിടിക്കുമ്പോൾ വായ്പാ കരാറിൽ പറഞ്ഞിട്ടുള്ള കാലയളവ് അനുസരിച്ചേ നടപടികൾ എടുക്കാൻ പാടുള്ളൂ. ഇക്കാര്യം ഉപഭോക്താക്കളെ മുൻകൂറായിട്ട് അറിയിക്കുകയും വേണം. ഉപകരണത്തിൽ ഘട്ടം ഘട്ടമായി നിയന്ത്രണം ഏർപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരം വായ്പകൾ കുടിശ്ശികയായിട്ട് 30 ദിവസം കഴിഞ്ഞേ നടപടി പാടുള്ളൂ. കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ നോട്ടീസ് നൽകി സമയം അനുവദിച്ച ശേഷം മാത്രമേ ഇത് തുടങ്ങാവൂ. അല്ലാതെ നമ്മളൊരു EMI, ഒന്നോ രണ്ടോ EMI മുടങ്ങുമ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഫോണോ ടാബ്ലറ്റോ ഒക്കെ പെട്ടെന്ന് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക, പിന്നീട് അത് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ലോക്ക് ചെയ്യുക എന്നൊക്കെയുള്ള പരിപാടി ഇനി നടക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പറഞ്ഞ കുടിശ്ശിക തിരിച്ചടയ്ക്കാൻ ഒരു നോട്ടീസ് നൽകണം. ഈ കാലാവധി കഴിഞ്ഞാൽ ഘട്ടം ഘട്ടമായിട്ട് നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് സാധിക്കും. എന്നാൽ ഇൻകമിംഗ് കോളുകൾ, SMS, എമർജൻസി കോളുകൾ എന്നിവ ഒരിക്കലും വിലക്കാൻ പാടില്ല. തിരിച്ചടവ് 60 ദിവസത്തിനപ്പുറം മുടങ്ങിയാൽ വായ്പാ കരാറിൽ പറയുന്ന പ്രകാരം ഉപകരണത്തിന്റെ പ്രവർത്തനം തടയാം. എങ്കിലും കോളുകൾ തടയരുതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. തെറ്റായ ഉപകരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ കുടിശ്ശിക തീർത്ത ശേഷം പുനഃസ്ഥാപിക്കാൻ വൈകുകയോ ചെയ്താൽ മണിക്കൂറിന് 250 രൂപ വീതം ഉപഭോക്താവിന് സ്ഥാപനം നഷ്ടപരിഹാരം നൽകണം. അതേസമയം വായ്പാ തുകയ്ക്ക് ആനുപാതികമായി പിഴയ്ക്ക് പരിധി നിശ്ചയിച്ചിട്ടുമുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ ഫോൺ വിളിക്കുന്നതാണ് കേട്ടോ. അതായത് വായ്പ തിരിച്ചു പിടിക്കുന്നതിനായിട്ട് ഉപഭോക്താക്കളെ അല്ലെങ്കിൽ ജാമ്യക്കാരെ വിളിക്കുന്നതും അവരുടെ വീട് സന്ദർശിക്കുന്നതും രാവിലെ 8 മുതൽ വൈകിട്ട് 7 വരെയായി നിജപ്പെടുത്തിയിട്ടുണ്ട്. കുടുംബചട്ടങ്ങൾ, അടിയന്തര രോഗാവസ്ഥ തുടങ്ങിയ പ്രത്യേക സമയങ്ങളിൽ വായ്പ തിരിച്ചു പിടിക്കുന്നതിന്റെ പേരിൽ ഉപഭോക്താക്കളെ ബന്ധപ്പെടാൻ പാടില്ല. 2027 ജനുവരി 1 മുതൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്രാബല്യത്തിലാകുമെന്നും RBI വ്യക്തമാക്കിയിട്ടുണ്ട് കേട്ടോ. വാണിജ്യ ബാങ്കുകൾ, ബാങ്ക് ഇതര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള വായ്പാ സ്ഥാപനങ്ങൾക്ക് ഇതിന്റെ നിർദ്ദേശം ബാധകമായി. വായ്പാ തിരിച്ചു പിടിക്കുന്നതിന് ഉപഭോക്താക്കളെ വിളിച്ചാൽ ഉള്ളടക്കം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കണം. കോളുകളുടെ സമയവും നമ്പറുകളും കൃത്യമായും രേഖപ്പെടുത്തിയിരിക്കുകയും വേണം. ജീവനക്കാരും റിക്കവറി ഏജന്റുമാരും വായ്പ തിരിച്ചു പിടിക്കുന്നതിനായിട്ട് മോശം ഭാഷ ഉപയോഗിക്കരുത്. സ്ഥാപനം ഇക്കാര്യം കൃത്യമായിട്ട് ഉറപ്പാക്കണം. സാമൂഹ്യ മാധ്യമങ്ങളിൽ വായ്പ എടുത്തവരുടെ അല്ലെങ്കിൽ ജാമക്കാരുടെ വീഡിയോ ദൃശ്യങ്ങളോ ശബ്ദ റെക്കോർഡിങ്ങുകളോ മറ്റും ഒന്നും തന്നെ പ്രദർശിപ്പിച്ച് ഭീഷണിപ്പെടുത്താനും പാടില്ല. വ്യക്തിവിവരങ്ങൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യാൻ ഇടയാക്കരുത്. ജീവനക്കാരോ റിക്കവറി ഏജന്റുമാരോ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ദുരുപയോഗം ചെയ്താൽ പിഴയീടാക്കാൻ നടപടി ഉണ്ടാകണം. വായ്പ തിരിച്ചു പിടിക്കാൻ കുടിശ്ശിക വീണ്ടെടുക്കൽ നടപടികൾക്കായിട്ട് ബാങ്ക് കൃത്യമായ സമയം അല്ലെങ്കിൽ കൃത്യമായ നയം നടപ്പാക്കണമെന്നും ഇതിനോടൊപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയേറെ മാറ്റങ്ങളാണ് ഈ വായ്പ തിരിച്ചു പിടിക്കലുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ പോകുന്നത്. ചട്ടങ്ങളാണെന്ന് വേണമെങ്കിൽ പറയാം. 2027 മുതലായിരിക്കും ഈ ചട്ടങ്ങളൊക്കെ പ്രാബല്യത്തിലാകാൻ പോകുന്നത്. ടേക്ക് ബ്രേക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് വിത്ത് മീ ജി.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കൊല്ലംകാർക്കാണ് ഇപ്പോ ഏറ്റവും ജോളി. കൊല്ലത്തിന്റെ സ്വന്തം ജോളി സിൽക്സ് കൂടുതൽ സൗകര്യങ്ങളോടെ കളക്ഷനുകളോടെ നവീകരിച്ച് റീലോഞ്ച് ചെയ്തില്ലേ?
2: ഇതിനോടനുബന്ധിച്ച് ജോളി സിൽക്സിൽ നിന്നും ജോയ് ആലുകാസിൽ നിന്നും ഷോപ്പ് ചെയ്യുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ബമ്പർ സമാനമായി മഹീന്ദ്ര താർ, ആഴ്ചതോറും ആദർ സ്കൂട്ടറുകൾ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനമായി നേടാം.
3: ജോളി സിൽക്സ് ആൻഡ് ജോയ് ആലുകാസ്, കോൺവെന്റ് ജംഗ്ഷൻ, കൊല്ലം.
4: പത്താം വാർഷികത്തിന് നിലവിൽ പെട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി. ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വിലക്കുറവ്. ധന്യ മെഡിക്കൽ സർജിക്കൽസ്, ചന്തമുക്ക്, കൊട്ടാരക്കര.
5: വിവാഹാഘോഷങ്ങൾക്ക് കൊട്ടാരക്കരയിലെ ഏറ്റവും വലിയ JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിശാലമായ കാർ പാർക്കിംഗ്, അതിവിശാലമായ AC ഹാളുകളും ഒരുക്കി JC ഡയമണ്ട് കൺവെൻഷൻ സെന്റർ, കരിക്കം, കൊട്ടാരക്കര.
6: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
7: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ YS ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
8: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്. കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS അടുത്തുണ്ട്.
6: YS ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
8: YS ഉള്ളപ്പോൾ വൈ വറി.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഈ ജൂലൈ മാസം മാത്രം വിറ്റഴിച്ചത് 327,091 വൈദ്യുത വാഹനങ്ങളാണ്. അതായത് എല്ലാവരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് കൺവെർട്ട് ആവുന്നു എന്നുള്ളതിന്റെ ഒരു സൂചന തന്നെയാണ്. പശ്ചിമേഷ്യ സംഘർഷത്തെ തുടർന്ന് പെട്രോൾ ഡീസൽ വില ഉയരുകയും എഥനോൾ ചേർന്ന പെട്രോൾ ഉപയോഗം വാഹനങ്ങളുടെ ഇന്ധനക്ഷമത കുറയ്ക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും രാജ്യത്ത് വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന ഉയർത്തുകയാണ്. ജൂലൈയില് ഈ പറഞ്ഞ പോലെ ഏകദേശം 327,901 വാഹനങ്ങളാണ് നിരത്തുകളിലെത്തിയത്. ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷനാണ് ഈ ഒരു കണക്ക് വ്യക്തമാക്കുന്നത് കേട്ടോ. അതായത് ഇതുവരെ ഉള്ളതിൽ ഒരു മാസത്തെ ഏറ്റവും ഉയർന്ന വിൽപ്പനയാണ് ഈ 2026 ജൂണില് നടന്നിട്ടുള്ളത്. വൈദ്യുത വാഹനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഇട്ടിരിക്കുന്നത് കേട്ടോ. 2025 ജൂലൈയിലെ വിൽപ്പനയേക്കാൾ 66% വളർച്ചയാണ് ഈ വിഭാഗത്തിൽ ഉണ്ടായതെന്ന് ഫാഡ പറയുന്നുണ്ട്. നിലവിൽ രജിസ്ട്രേഷൻ നടത്തുന്ന 8-ൽ 1 വാഹനം വൈദ്യുതിയിൽ ഓടുന്നതാണ്. ഇതോടെ രാജ്യത്ത് നിരത്തുകളിൽ വൈദ്യുതി വാഹനങ്ങളുടെ വിഹിതം 12% ഉയർന്നതായും ഫാഡ അറിയിച്ചു. വൈദ്യുത വാഹന വിൽപ്പനയിൽ മുന്നിൽ ഇരുചക്ര വാഹനങ്ങളാണ്. ജൂലൈയിൽ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിൽപ്പന 204,362 യൂണിറ്റുകളാണ്. 2025 ജൂലൈയിൽ ഇത് 108,516 എണ്ണമായിരുന്നു. അതായത് ഇരട്ടി വിൽപ്പന നടന്നു. 88.32% കേട്ടോ വർധന. യാത്രാവാഹനങ്ങളുടെ വിഭാഗത്തിൽ 83.13% വർധനയുണ്ടായി. അതായത് 32,928 യൂണിറ്റിലെത്തി. മുൻവർഷം ഇതേ കാലത്ത് 17,981 എണ്ണമായിരുന്നു. കൂടാതെ 87,055 മുച്ചക്ര വാഹനങ്ങളും 3,556 വാണിജ്യ വാഹനങ്ങളും ജൂലൈ മാസം മാത്രം വിറ്റഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഒരു മാസത്തെ കണക്കാണ് ഞാനീ പറഞ്ഞത്. ടോട്ടൽ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇപ്പോൾ EV കൺവെർട്ട് ആവുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ കാർ എടുക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ബെസ്റ്റ് ഓപ്ഷൻ EV തന്നെ ആയിരിക്കും കേട്ടോ. അതനുസരിച്ച് നമുക്ക് യാത്രകളും ഉണ്ടായിരിക്കണം. ടേക്ക് ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഈ ഓണത്തിന് നിങ്ങളുടെ ലുക്ക് മാറും, സ്റ്റൈൽ മാറും. കാരണം കൊട്ടാരക്കര ഭാവനയിൽ ഓണമാമാങ്കം ആരംഭിച്ചിരിക്കുന്നു. ആകർഷകമായ ഓണം ഓഫറുകളും ഏറ്റവും പുതിയ ഫാഷൻ കളക്ഷനുകളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഈ ഓണം ഭാവനയോടൊപ്പം ആഘോഷിക്കൂ, സന്തോഷം ഇരട്ടിയാക്കൂ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
0: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
0: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
3: വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് സാധനങ്ങൾ ലഭിച്ചാലോ? മീനു ജംഗ്ഷനിൽ
0: ഇലക്ട്രിക്കൽ, പെയിന്റ്സ് ആൻഡ് സാനിറ്ററി വെയർ തുടങ്ങി എല്ലാ ഐറ്റംസും വില കൂടിയിട്ടും പഴയ വിലയ്ക്ക് ലഭിക്കുന്നു.
3: ഏവർക്കും
0: ദിയ ട്രേഡിംഗ് കമ്പനിയുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.

0: ടേക്ക് എ ബ്രേക്ക്.
1: ഓണം എത്തിക്കഴിഞ്ഞു. ഓണത്തിന് നാട്ടിലേക്ക് വരാനിരിക്കുന്നവർക്ക് ഒരാശ്വാസ വാർത്തയുണ്ട്. വേറൊന്നുമല്ല, 112 സർവീസുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് റെയിൽവേ. എല്ലാം സ്പെഷ്യൽ സർവീസുകളാണ്, ഓണ വണ്ടികളാണ്. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെയാണ് ഇവയൊക്കെ സർവീസ് നടത്തുക. ദക്ഷിണ റെയിൽവേക്കുള്ളിൽ 38 സർവീസുകൾ നടക്കും കേട്ടോ. ദക്ഷിണ റെയിൽവേയിൽ നിന്ന് മറ്റ് സോണുകളിലേക്ക് 16 സർവീസും നടത്തും. കഴിഞ്ഞ വർഷം ആകെ 55 ഓണ സർവീസുകളാണ് നടത്തിയിരുന്നത്. തിരുവനന്തപുരം നോർത്ത്, കൊല്ലം ഭാഗങ്ങളിൽ നിന്ന് ചെന്നൈ ഭാഗത്തേക്ക് 26 സർവീസുകൾ നടത്തുന്നുണ്ട്. മംഗളൂരുവിൽ നിന്ന് 6 സർവീസുകളുണ്ട്. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു സർവീസുകളാണ് കേരളത്തിലൂടെ ഉള്ളത്. തിരുവനന്തപുരം എറണാകുളം ഭാഗങ്ങളിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും 28 സർവീസുണ്ട്. മൈസൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് 2 സർവീസും കണ്ണൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് 2 സർവീസും പ്രഖ്യാപിച്ചു. പാലക്കാട് വഴിയാണ് റൂട്ട് എന്ന് പറയുന്നത്. ഇനി ദക്ഷിണ റെയിൽവേയിൽ ചെന്നൈ, കൊല്ലം, ചെന്നൈ, അങ്ങനെ 6 ട്രിപ്പ് ഉണ്ട് കേട്ടോ. തിരുവനന്തപുരം, താമ്പരം, തിരുവനന്തപുരത്ത് 6 ട്രിപ്പ് ഉണ്ട്. ബംഗളൂരു, ചെന്നൈ 6 ട്രിപ്പ് ഉണ്ട്. കൊല്ലം, ചെന്നൈ 14 ട്രിപ്പ് ഉണ്ട്. തിരുവനന്തപുരം നോർത്ത് ബംഗളൂരു 6 ട്രിപ്പ് ഉണ്ട്. ദക്ഷിണ റെയിൽവേയിലും മറ്റ് സോണുകളിലൊക്കെ ഒരുപാട് ട്രിപ്പുകളാണുള്ളത്. അങ്ങനെ ആകെ 112 സർവീസുകളാണ്. ഇപ്പോഴിത് കൃത്യമായിട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടിക്കറ്റൊക്കെ ലഭിക്കും, തിരികെ നാട്ടിലേക്ക് സുഖമായിട്ട് എത്താൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഇത്രയും 112 ട്രെയിനുകളൊക്കെ ഫുള്ളായിരിക്കും കേട്ടോ എന്തായാലും. കാരണം അത്രത്തോളം മലയാളികൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നമ്മുടെ കേരളത്തിലേക്ക് ഓണം ആഘോഷിക്കാനായിട്ട് എത്തേണ്ടതുണ്ട്. ടേക്ക് എ ബ്രേക്കിൽ ബ്യൂട്ടിഫുൾ ട്രാക്സ് വരുന്നു ബാക്ക് ടു ബാക്ക്.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബഹിരാകാശത്തെത്തിയ ആദ്യ മലയാളിയെ കുറിച്ച് നമ്മൾ കേട്ടതാണ്. ബഹിരാകാശത്തെ ആദ്യ മലയാളിയായിട്ടുള്ള അനിൽ മേനോൻ തന്റെ കന്നി ബഹിരാകാശ യാത്ര നടത്തിയതിന്റെ, അതായത് സ്പേസ് വോക്കിന്റെ ഭാഗമായിട്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് പുറത്ത് ചെലവിട്ടത് 6:27 ഇന്ത്യൻ സമയം വ്യാഴാഴ്ച വൈകിട്ട് 6:05 തുടങ്ങിയ സ്പേസ് വോക്ക് അർദ്ധരാത്രി 12:30 വരെ ഉണ്ടായിരുന്നു. നിലയത്തിന്റെ കമാൻഡറായിട്ടുള്ള ജെസിക്ക മേയറും ദൗത്യത്തിലൊപ്പമുണ്ടായിരുന്നു. നിലയത്തിന്റെ സൗരോർജ്ജ സംവിധാനം ആധുനീകരിക്കാനുള്ള ശ്രമവുമായി ആയിരുന്നു ഈ സങ്കീർണ ദൗത്യം. എക്സ്ട്രാ വെഹിക്കുലർ ആക്ടിവിറ്റി, നിലയത്തിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനും ഭാവി പര്യവേഷണങ്ങൾക്ക് ആവശ്യമായ ഊർജ്ജം ലഭ്യമാക്കുന്നതിനുള്ള പല ഉപകരണങ്ങളും നിലയത്തിന് പുറത്ത് ഘടിപ്പിച്ചു. 1988 ISS സ്ഥാപിക്കപ്പെട്ട ശേഷമാണ് അറ്റകുറ്റപ്പണികൾ ലക്ഷ്യമിട്ടുള്ള 281 സ്പേസ് വോക്കാണ്. ജെസിക്കയുടെ 6-ാമത്തേതും ഇതുതന്നെയാണ്. പാലക്കാട് ഒറ്റപ്പാലത്ത് കുടുംബ വേരുകളുള്ളയാളാണ് അനിൽ മേനോൻ. ജൂലൈ 14 എക്സ്പെഡീഷൻ 7475 ദൗത്യത്തിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹം ബഹിരാകാശത്തേക്ക് പോയത്. എന്തായാലും ഈ ഒരു 6:27 ബഹിരാകാശത്തും നടന്നിരിക്കുകയാണ് ഒരു മലയാളി. നമുക്കും ഏറെ അഭിമാനിക്കാം. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികളായ 30 കപ്പിൾസിനെ കാത്തിരിക്കുന്നു ഇന്റർനാഷണൽ ട്രിപ്പിനുള്ള സുവർണാവസരം, കൂടാതെ നിരവധി
2: സമ്മാനങ്ങളും.
3: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
4: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
3: ഒള്ളാം അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
4: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
3: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
4: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
3: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
4: അയ്യോ അത് ശരിയാ.
3: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
5: നെക്സ ഓണേഴ്സിന് ഒരു ഗുഡ് ന്യൂസ്, സർവീസിനായി ഇനി ദൂരയാത്ര വേണ്ട. സാരഥിയുടെ പ്രീമിയം നെക്സ സർവീസ് സെന്റർ നമ്മുടെ കൊട്ടാരക്കരയിലും എക്സ്പ്രസ് സർവീസ്, പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് സൗകര്യം, ഞായറാഴ്ചകളിലെ സേവനവും ഉൾപ്പെടെ എല്ലാ പ്രീമിയം ഫെസിലിറ്റീസ് നെക്സ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. നെക്സ സർവീസ് സെന്റർ, MC റോഡ്, ലോവർ കരിക്കും, കൊട്ടാരക്കര.

0: ടേക്ക് എ ബ്രേക്ക്.
1: മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ രൂപമായിട്ടുള്ള വി ബി ജി റാംജി ഒരു മാസം പിന്നിടുമ്പോൾ സംസ്ഥാനത്ത് സൃഷ്ടിച്ചത് 41.55 ലക്ഷം തൊഴിൽ ദിനങ്ങളാണ്. തൊഴിൽ ദിന സൃഷ്ടിയിൽ കൊല്ലം ജില്ലയാണ് ഏറ്റവും മുന്നിൽ. പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ഉള്ളത് മലപ്പുറം ജില്ലയാണ്. പക്ഷേ തൊഴിൽ ദിനങ്ങളുടെ കാര്യത്തിൽ കൊല്ലമാണ് മുന്നിൽ. പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള മലപ്പുറം ജില്ലയാണ് ഏറ്റവും പിന്നിൽ. അതായത് തൊഴിലാളികൾ കൂടുതലുണ്ടെങ്കിലും തൊഴിലെണ്ണത്തിന്റെ കാര്യത്തിൽ കൊല്ലം ജില്ലയാണ് ഒന്നാം സ്ഥാനത്ത്. ജൂലൈ 1 മുതലുള്ള കണക്കാണ് കേട്ടോ ഈ പറഞ്ഞത്. 771206 തൊഴിൽ ദിനങ്ങളാണ് കൊല്ലം ജില്ലയെ സൃഷ്ടിച്ചത്. 15 ബ്ലോക്കുകളും 94 പഞ്ചായത്തുകളും ഉള്ള മലപ്പുറം ജില്ലയിൽ ഇത് 83,933. ജൂണിൽ സംസ്ഥാനത്ത് 30 ലക്ഷം തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിച്ചിരുന്നു. പുതിയ പദ്ധതിയിൽ ദിനങ്ങൾ വർദ്ധിച്ചെങ്കിലും സജീവമാകുന്ന തൊഴിലാളികളുടെ എണ്ണത്തിന് വലിയ വർധനവൊന്നുമില്ല എന്നാണ് പറയുന്നത്. സംസ്ഥാനത്ത് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുടെ കണക്ക് ഇത്രത്തോളമാണെങ്കിലും ഇതിൽ 17.68 ലക്ഷം കുടുംബങ്ങളിലെ 20.49 ലക്ഷം പേർ സജീവമായിട്ട് ജോലി ചെയ്യുന്നു. ഇന്നലെ വരെ 4.4 ലക്ഷം കുടുംബങ്ങളിലെ 4.66 ലക്ഷം തൊഴിലാളികൾ ജോലിക്കെത്തുകയും ചെയ്തു. തൊഴിൽ ദിനങ്ങൾ 17.6% പട്ടികജാതിക്കാർക്കും 4.89% പട്ടിക വർഗ്ഗക്കാർക്കും ലഭിച്ചിട്ടുണ്ട്. പദ്ധതിയിൽ 90% തൊഴിൽ ലഭിച്ചത് സ്ത്രീകൾക്കാണ്. പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ തൊഴിൽ ആവശ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് പ്രതിവർഷം 125 ദിവസമാണ് ഈ സാമ്പത്തിക വർഷം ലഭിക്കുക കേട്ടോ. ഈ വർഷം പഴയ തൊഴിലുറപ്പ് പദ്ധതിയിൽ ലഭിച്ച തൊഴിൽ ദിനങ്ങളുടെ ബാക്കി 125 ദിവസം എന്ന പരിധിക്ക് വിധേയമായി തൊഴിൽ ആവശ്യപ്പെടുന്നവർക്കും ലഭിക്കും. അങ്ങനെ പുതിയ ഒരു പേരിട്ട് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയെ മാറ്റിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബി ബി ജി റാംജിയാണ് ഒരു മാസം തികയുന്നത്. ടേക്ക് എ ബ്രേക്കാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.
0: കെട്ടിട പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ

0: മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂമണിലുള്ളപ്പോൾ
0: ജെ എം ആർക്കിടെക്ട്സ് ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് കോൺടാക്ട്
2: 944-77-1-71-71 പഞ്ച്
3: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ മക ഓഫറുകളുടെ പെരുമഴ
4: എന്താണല്ലേ ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻ വിലക്കുറവിൽ കേരള ക്യാഷ് ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
3: കേരള ക്യാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.

ടേക്ക് എ ബ്രേക്ക്. വർഷങ്ങൾക്ക് ശേഷം റബ്ബർ കർഷകർക്ക് ചെറിയ ഒരു ആശ്വാസം വന്നിരിക്കുകയാണ്. വർഷങ്ങളായുള്ള വില തകർച്ചയ്ക്ക് ശേഷം റബ്ബറിന് വീണ്ടും മെച്ചപ്പെട്ട വില ലഭിച്ചതോടെ വടക്കാഞ്ചേരി മലയോര മേഖല ഉൾപ്പെടെ പാലക്കാട് ജില്ലയിലെ റബ്ബർ തോട്ടങ്ങളിൽ ആവർത്തന കൃഷിക്കുള്ള ഒരുക്കങ്ങൾ തകൃതിയായിട്ട് പുരോഗമിക്കുകയാണ്. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ മരങ്ങൾ വെട്ടിമാറ്റി ഉയർന്ന വിളവ് നൽകുന്ന പുതിയ ക്ലോണുകൾ നട്ടുപിടിപ്പിക്കാനുള്ള തിരക്കിലാണ് അവിടുത്തെ കർഷകരൊക്കെ തന്നെ. എന്നാൽ ഈ വില വർദ്ധിച്ചതിനൊപ്പം കുത്തനെ വർദ്ധിച്ച ഉൽപാദന ചെലവും കേന്ദ്രാനുമതി ലഭിക്കാത്ത സഹായ പദ്ധതികളും കർഷകരെ പ്രതിസന്ധിയിലേക്ക് ആക്കുന്നുണ്ട്. പതിറ്റാണ്ടുകളായിട്ട് ടാപ്പിംഗ് നടത്തി ഉൽപാദനമൊക്കെ കുറഞ്ഞ മരങ്ങളാണ് പല തോട്ടങ്ങളിലും വെട്ടിമാറ്റുന്നത്. സാധാരണഗതിയിൽ രണ്ടോ മൂന്നോ വർഷം കൂടി ടാപ്പ് ചെയ്യാൻ കഴിയുന്ന മരങ്ങൾ പോലും നിലവിലെ അനുകൂല വിപണി സാഹചര്യം കണക്കിലെടുത്ത് വെട്ടി അങ്ങ് മാറ്റുകയാണ്, പുതിയ മരങ്ങൾ നടുകയാണ്. ഭാവിയിൽ കൂടുതൽ വിളവും മികച്ച വരുമാനവും ലക്ഷ്യമിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. അടുത്തിടെ റബ്ബർ കിലോഗ്രാമിന് 280 രൂപയ്ക്ക് മുകളിൽ വില ലഭിച്ചത് കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകുമ്പോഴും ഉൽപാദനം ഗണ്യമായി കുറഞ്ഞത് തിരിച്ചടിയായിട്ടുണ്ട്. സർവത്ര വിലക്കയറ്റമാണ് അറിയാലോ. മഴമറയിടാൻ ആവശ്യമായ പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കും പശയ്ക്കും വില വർദ്ധിച്ചിട്ടുണ്ട്. കോപ്പർ ഓക്സിക്ലോറൈഡ്, സ്പ്രേ ഓയിൽ, വിവിധ വളങ്ങൾ തുടങ്ങിയ അനുബന്ധ സാമഗ്രികൾക്കും വലിയ വിലക്കയറ്റം ഉണ്ടായിട്ടുണ്ട്. തൊഴിൽ ചെലവും യന്ത്രവാടകയും വർദ്ധിച്ചതോടെ ഒരു ഹെക്ടർ റീപ്ലാന്റിംഗ് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ചെലവും ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇതിനിടെ കർഷകർക്ക് ആശ്വാസമാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന റബ്ബർ ബോർഡിന്റെ പുതിയ ധനസഹായ പദ്ധതിയും അനിശ്ചിതത്വത്തിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. മഴമറയിടുന്നതിനുള്ള സഹായം ഹെക്ടറിന് 4,000 രൂപയിൽ നിന്ന് 8,000 രൂപയും സ്പ്രേയിങ്ങിന് 4,000 രൂപയിൽ നിന്ന് 6,000 രൂപയും വർദ്ധിപ്പിക്കാൻ ബോർഡ് ശുപാർശ ചെയ്തിരുന്നു. എന്നാൽ ഇതൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നാണ് കർഷകർ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾക്ക് കൂടി കാത്തിരിക്കുകയാണ് റബ്ബർ കർഷകർ. ഇത് പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ റബ്ബർ കർഷകർക്കൊക്കെ വില കൂടുന്നത് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മറ്റ് ആനുകൂല്യങ്ങൾ കൂടി അവർക്ക് ലഭിക്കേണ്ടതുണ്ട്. ടേക്ക് എ ബ്രേക്കിൽ ഒരു ഷോർട്ട് ബ്രേക്ക് വരുന്നു. സ്റ്റേ ട്യൂൺഡ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 27 വർഷത്തെ സുവർണ പാരമ്പര്യവുമായി കൈരളി ജ്വല്ലേഴ്സിന്റെ 7-ാമത് ഷോറൂം അഞ്ചൽ ആരോ ജംഗ്ഷനിൽ ഓഗസ്റ്റ് 15 രാവിലെ 11 മണിക്കുള്ള ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് നറുക്കെടുപ്പിലൂടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനും ഡയമണ്ട് സമ്മാനങ്ങൾ നേടാനും സുവർണ അവസരം. കൈരളി ജ്വല്ലേഴ്സ് ആരോ ജംഗ്ഷൻ അഞ്ചൽ. കൊട്ടാരക്കരയിൽ 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആശ ഓപ്റ്റിക്കൽസിൽ നിന്ന് യഥേഷ്ടം വിവിധ ഇനം മോഡലുകൾ വിലക്കുറവിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആശ ഓപ്റ്റിക്കൽസ്, ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. കോൺടാക്ട് 9447429588.

ഈ ഓണം ആശ്രയ FM 90 കേട്ടോണം പാട്ടോണം വായ്പോണം. ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ടേക്ക് എ ബ്രേക്ക്.
1: ബയോടെക്നോളജിയിൽ തയ്യാറാക്കിയ നല്ല രക്തചന്ദന തടികൾ ഒന്നിന് 600 രൂപയാണ്. ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ. കോടികളുമായിട്ടാണ് മലയാളി സംഘം മുങ്ങിയത്. രക്തചന്ദന ചെടികൾ നൽകാമെന്ന പേരിൽ മധ്യപ്രദേശിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് മുങ്ങിയ മലയാളി സംഘത്തെ തിരയുകയാണ്. 10,000, 20,000 രൂപ വീതം പലരിൽ നിന്നായിട്ട് പിരിച്ചെടുത്ത തുകയുമായിട്ടാണ് കേട്ടോ ഇവർ മുങ്ങിയിരിക്കുന്നത്. സംഗതി ഇങ്ങനെയാണ്, മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ സംഘം ബയോടെക്നോളജി ഉപയോഗിച്ച് തയ്യാറാക്കിയ ചെടികളാണെന്ന് പറഞ്ഞുകൊണ്ട് പലർക്കും ചെടികൾ വിറ്റു. നാട്ടുകാരുമായി ചങ്ങാത്തം സ്ഥാപിക്കുന്ന സംഘം വീണ്ടും ചെടികളുടെ ഓർഡർ എടുക്കാൻ എന്ന പേരിലെത്തി. ചന്ദനത്തൈകൾ നട്ടാൽ സർക്കാരിൽ നിന്നും ഗ്രാന്റ് കിട്ടുന്ന പദ്ധതി അവതരിപ്പിക്കും. ഇതുപ്രകാരം രക്തചന്ദനം നട്ടുപിടിപ്പിക്കാൻ നിർദ്ദേശിക്കും. ഇങ്ങനെ ചെയ്താൽ 1 ഏക്കറിന് 20 ലക്ഷം രൂപ വരെ ഗ്രാന്റ് ലഭ്യമാകുമെന്നും ചെടികൾ നട്ടുപിടിപ്പിച്ച ശേഷം തുക സംഘടിപ്പിച്ചു നൽകാമെന്നും പറഞ്ഞു വിശ്വസിപ്പിക്കും. ചെടികൾ കൊണ്ടുവരുന്നതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചെലവിനായിട്ട് മുൻകൂറായി തുക കൈപ്പറ്റും. ഒരു ചെടിക്ക് 100 രൂപയായിരുന്നു ട്രാൻസ്പോർട്ടേഷൻ ചാർജ്. 200 ചെടികൾ നട്ടുപിടിപ്പിക്കാൻ തയ്യാറാകുന്നവരിൽ നിന്നും 20,000 രൂപ വീതം 100 ചെടികൾ നടാൻ സന്നദ്ധരായവരിൽ നിന്നും പദ്ധതി പ്രകാരം ചെടിക്ക് 600 രൂപയാണെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു. ബാക്കി ചെടികൾ സ്ഥലത്തെത്തിയ ശേഷം നൽകിയാൽ മതിയെന്നതാണ് വ്യവസ്ഥ. നൽകുന്ന തുകയ്ക്ക് രസീത് നൽകും കേട്ടോ, അല്ലാതെ രസീതില്ലാതുള്ള പരിപാടിയൊന്നുമല്ല. തുക കൈപ്പറ്റി മടങ്ങിയാൽ പിന്നെ മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്ത് സംഘം മുങ്ങും. സംഘം നൽകിയ രസീതുകളിൽ ദേശ്മുഖ് നഴ്സറി ബയോടെക്നോളജി പ്ലാന്റേഷൻ എറണാകുളം പിൻകോഡ് എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ പിൻകോഡ് വരുന്നത് വൈറ്റിലയിലാണ്. വൈറ്റില കേന്ദ്രീകരിച്ചുള്ള നഴ്സറികളിലാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണം നടക്കുന്നത്. സാധാരണക്കാരായ തൊഴിലാളികളാണ് ഇരകളായവരിലേറെയും. ഇത്തരത്തിൽ പണം നൽകി വഞ്ചിക്കപ്പെട്ട മധ്യപ്രദേശ് ശിവപുരി ജില്ലക്കാരനായിട്ടുള്ള ലക്ഷ്മി നാരായണ ലോധി എന്നയാളാണ് ശിവപുരി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇതെന്തായാലും പുറത്തു വന്നിരിക്കുന്നതും ഈ മലയാളി സംഘത്തിന് വേണ്ടിയിട്ട് പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ തരത്തിലുള്ള പറ്റിക്കലാണ് അല്ലെ? ചന്ദനത്തൈ നൽകാമെന്നും സബ്സിഡി വാങ്ങി നൽകാമെന്നും പറഞ്ഞിട്ട് ഒരു ഗ്രാമത്തിൽ എല്ലാവരുടെയും വിശ്വാസം പിടിച്ചുപറ്റി അവിടെയുള്ളവരെയൊക്കെ പറ്റിക്കുകയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓഫറുകളൊക്കെ വരുന്നെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിച്ചും കണ്ടും മാത്രം കൈകാര്യം ചെയ്യുക കേട്ടോ. Keep on listening, Asraya FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: അറിഞ്ഞില്ലേ, സാരഥി ബജാജിൽ ഓണാഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ബജാജിന്റെ മികച്ച മോഡലുകളായ പ്ലാറ്റിന മുതൽ ഡോമിനാർ വരെയുള്ള എല്ലാ മോഡലുകളും, ഇലക്ട്രിക് മോഡലായ ചേതക്, CNG മോഡലായ ഫ്രീഡവും മികച്ച ഓഫറുകളുടെയും ഫിനാൻസ് സ്കീമുകളിലൂടെയും സ്വന്തമാക്കാം.
2: ബജാജ് ടു വീലറുകൾക്ക് 3000 രൂപ സ്പെഷ്യൽ ഓഫറുകളും ഓരോ പർച്ചേസിനും 1 രൂപ സമ്മാനങ്ങളും, ഇലക്ട്രിക് മോഡലായ ചേതകിന് 2000 രൂപ ഇനിഷ്യൽ പേയ്മെന്റിലും ഈ ഓണത്തിന് സ്വന്തമാക്കാം.
1: ഉടൻ തന്നെ അടുത്തുള്ള സാരഥി ബജാജ് ഷോറൂം സന്ദർശിക്കൂ, ഇഷ്ടവാഹനം സ്വന്തമാക്കൂ. ഡ്രൈവിംഗിനെ കൂടുതൽ മികച്ചതാക്കാൻ ടയർ സ്റ്റേഷൻ, 3D വീൽ അലൈൻമെന്റ്, വീൽ ബാലൻസിംഗ്, ടയർ അലോയ് വീൽ ഫിറ്റിംഗ്, നൈട്രജൻ ഫില്ലിംഗ്, അപ്പോളോ, JK, ഫയർ സ്റ്റോൺ ടയേഴ്സ് എന്നിവ ഓണം ഓഫറിലൂടെ സ്വന്തമാക്കാം. ടയർ സ്റ്റേഷൻ നിയർ ജൂബിലി മന്ദിരം, പുല്ലമൺ, കൊട്ടാരക്കര.

0: വാർഷികത്തിന്റെ നിറവിൽ കട്ടാരക്കര ധന്യ മെഡിക്കൽ സർജിക്കൽ ആൻഡ് ലബോറട്ടറി ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ എല്ലാ മരുന്നുകൾക്കും സർജിക്കൽ ഉപകരണങ്ങൾക്കും ലാബ് പരിശോധനകൾക്കും വമ്പൻ വിലക്കുറവ്. ധന്യ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ്, ചന്തമുക്ക്, കട്ടാരക്കര.
1: മാതാപിതാക്കളാവുക ഏവരുടെയും വലിയ സ്വപ്നം. ആ സ്വപ്നത്തിലേക്കുള്ള വിശ്വസനീയമായ വഴികാട്ടിയാണ് നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ. ആധുനിക IVF ഉൾപ്പെടെയുള്ള നൂതന ഫെർട്ടിലിറ്റി ചികിത്സകളും പരിചയസമ്പന്നരായ വിദഗ്ധരുടെ വ്യക്തിഗത പരിചരണവും പ്രതീക്ഷയുടെ തുടക്കം. നിയോവിറ്റ ഫെർട്ടിലിറ്റി സെന്റർ, അയത്തിൽ ജംഗ്ഷൻ, കൊല്ലം.

0: ടേക്ക് എ ബ്രേക്ക്.
1: അങ്ങനെ നമ്മളൊക്കെ കാത്തിരുന്ന KSRTCയുടെ ആഡംബര ബിസിനസ് ക്ലാസ് ബസ് നിരത്തിലേക്ക് എത്തുകയാണ്. റൂട്ടും സ്റ്റോപ്പുകളും ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കേട്ടോ. 4 കോടി മുടക്കി KSRTC വാങ്ങിയ ആഡംബര വോൾവോ ബിസിനസ് ക്ലാസ് ബസിന്റെ റൂട്ടും സ്റ്റോപ്പുകളുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. August 13 ആരംഭിക്കുന്ന ആദ്യ സർവീസ് തിരുവനന്തപുരത്ത് നിന്നും ആലപ്പുഴ വഴി എറണാകുളത്തേക്ക് എത്തിച്ചേരുമെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 2 ബസ്സുകളാണ് KSRTC ബിസിനസ് ക്ലാസ് സർവീസിനായിട്ട് വാങ്ങിച്ചിട്ടുള്ളത്. അതിൽ 1 August 16 ആലപ്പുഴ ബംഗളൂരു റൂട്ടിൽ സർവീസ് നടത്തുമെന്നാണ് KSRTC അറിയിച്ചിട്ടുള്ളത്. ഇഷ്ടാനുസൃതം ഡിസൈൻ ചെയ്ത ഓരോ സീറ്റുകൾക്കും വ്യക്തിഗത ടെലിവിഷൻ, വൈഫൈ, ബയോ ടോയ്ലറ്റ്, മൊബൈൽ ചാർജിംഗ് സൗകര്യം, പാൻട്രി അതായത് ഭക്ഷണശാല എന്നിവയ്ക്ക് പുറമെ ബസ് ഹോസ്റ്റസ് സംവിധാനമുള്ള ബസ്സാണിത്. നേരത്തെ ഒരേ ദിവസം തിരുവനന്തപുരം എറണാകുളം റൂട്ടിൽ ബസ് സർവീസ് നടത്തുമ്പോൾ മറ്റൊരു ബസ് എതിർദിശയിൽ സർവീസ് നടത്തുന്ന രീതിയിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. എന്നാൽ പുതിയ ഗവൺമെന്റ് അതൊരൊറ്റ സർവീസായിട്ട് ചുരുക്കിയിട്ടുണ്ട്. എന്തായാലും അതിനൊരു പരീക്ഷണ ഓട്ടത്തിനാണ് തയ്യാറെടുക്കുന്നത്. രാവിലെ 5:45 തിരുവനന്തപുരത്ത് നിന്നും തുടങ്ങുന്ന സർവീസ് 6:45 കൊല്ലം അയത്തിൽ എത്തിച്ചേരും. ശേഷം ആലപ്പുഴ വഴി സർവീസ് നടത്തുന്ന ബസ് 8:10 ആലപ്പുഴ കുമ്മാടിയിലെത്തും. പൂർണ്ണമായും ബൈപ്പാസ് വഴി സർവീസ് നടത്തുന്ന ബസ് 9:45 എറണാകുളം ബസ് സ്റ്റാൻഡിൽ എത്തിച്ചേരുന്ന രീതിയിലാണ് സർവീസ് സജ്ജീകരിച്ചിട്ടുള്ളത്. ശേഷം വൈകുന്നേരം 5:30 എറണാകുളത്ത് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്ന ബസ് 7:05 ആലപ്പുഴ കുമ്മാടിയിലും 8:30 കൊല്ലം മയത്തിലും രാത്രി 9:45 തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിലും എത്തിച്ചേരുന്ന രീതിയിലാണ് തിരിച്ചുള്ള സർവീസ്. തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തെത്താനും തിരിച്ചും ക്രമീകരിച്ചിരിക്കുന്ന സർവീസ് 4 മണിക്കൂറാണ് ഷെഡ്യൂൾ സമയമെങ്കിലും ഗതാഗത കുരുക്ക് മൂലം ചിലപ്പോൾ സമയം ഒരല്പം നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇത്രയും ലക്ഷറിയസ് ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്രയാണ് ടിക്കറ്റിന്റെ തുക എന്നുള്ളൊരു കാര്യമൊന്നും ഇതുവരെയും ഫൈനലൈസ് ആയിട്ടില്ല. വരും ദിവസങ്ങളിൽ അതിനെപ്പറ്റിയൊക്കെ അറിയാൻ സാധിക്കുന്നതായിരിക്കും. നോക്കാം നമുക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഗുണമേന്മയുടെ ക്രഞ്ച്, ആരോഗ്യത്തിന്റെ പഞ്ച്.
2: ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 15 വരെ കേരള കശുവണ്ടി വികസന കോർപ്പറേഷൻ വക ഓഫറുകളുടെ പെരുമഴ.
1: എന്താണല്ലേ, ഈ ദിവസങ്ങളിൽ ഏറ്റവും മികച്ച ഉൽപ്പന്നങ്ങൾ വൻവിലക്കുറവിൽ കേരള കാഷ്യൂ ഔട്ട്ലെറ്റുകളിൽ നിന്നും ഫ്രാഞ്ചൈസികളിൽ നിന്നും നിങ്ങൾക്ക് വാങ്ങാം.
2: കേരള കാഷ്യൂ, നന്മയുടെ രുചി, ആരോഗ്യത്തിന്റെ ഉറവ്.
3: വാഹനങ്ങളുടെ താക്കോൽ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി സൊല്യൂഷൻ ജിയോ കി സർവീസ്. കാർ, ബൈക്ക് എന്നിവയുടെ കീ ഡ്യൂപ്ലിക്കേഷൻ, സെന്റർ ലോക്ക് സിസ്റ്റം റിപ്പയറിംഗ്, അത്യാധുനിക കാർ സ്കാനിംഗ്, കാർ റിമോട്ട് ഡ്യൂപ്ലിക്കേഷൻ തുടങ്ങിയ സേവനങ്ങൾ ജിയോ കി സർവീസിൽ മാത്രം. കൂടാതെ നഷ്ടപ്പെട്ട കാർ ബൈക്കിംഗ് കീകൾ പരിചയസമ്പത്തോടെ ഇവിടെ ചെയ്തു കൊടുക്കുന്നു. ജിയോ കി സർവീസ്, നിയർ ആർജോ ടെസ്റ്റിംഗ് ഗ്രൗണ്ട്, കിഴക്കേ തിരവ്, പള്ളിമുക്ക്. കോൺടാക്ട് 82 81 82 18 02.
2: ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും ഒരു ഗാനമുണ്ട്, ഓരോ ഓർമ്മയ്ക്കും ഒരു ഗന്ധമുണ്ട്. നമുക്ക് പറയാനുള്ളത് പ്രണയത്തിന്റെ കഥകളാണ്, സൗഹൃദത്തിന്റെ ചിരിയാണ്, ഓർമ്മകളുടെ മാധുര്യമാണ്. രാത്രിയുടെ മൃദുവായ സന്ധ്യയിൽ നിങ്ങളുടെ ഹൃദയത്തോട് ചേരാൻ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും അതിരുകൾ മറികടന്ന് ഹൃദയങ്ങളുടെ മധുരത്തിൽ ചുറ്റി നിൽക്കുന്ന ഓരോ നിമിഷത്തിനും സാക്ഷിയാകാൻ നിശാഗന്ധി.
4: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
5: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
4: നിശാഗന്ധി,
5: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: തിങ്കൾ മുതൽ ശനി വരെ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

ടേക്ക് എ ബ്രേക്ക്. യൂറോപ്പിലെ ഉഷ്ണതരംഗത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. യൂറോപ്പിലുടനീളം പിടിമുറുക്കിയ കടുത്ത ഉഷ്ണതരംഗത്തെയും വരൾച്ചയും തുടർന്ന് യൂറോപ്പിലെ പ്രധാന നദികളായിട്ടുള്ള ഡാന്യൂബ്, റൈൻ, ല്വാർ എന്നിവയിലെ ജലനിരപ്പ് വൻതോതിൽ താഴ്ന്നു. നദികൾ വറ്റി വരേണ്ടത് യൂറോപ്പിലെ വൈദ്യുതി ഉൽപ്പാദനത്തെയും ചരക്ക് നീക്കത്തെയും ഒക്കെ ഗുരുതരമായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഈ നദികളിൽ വെള്ളം കുറഞ്ഞതോടെ ജലവൈദ്യുത നിലയങ്ങളുടെ പ്രവർത്തനം മന്ദഗതിയിലാവുകയും ആണവ നിലയങ്ങൾ തണുപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ലഭിക്കാതെ വരികയും ചെയ്തു. ഇതേ തുടർന്ന് പല രാജ്യങ്ങളിലും വൈദ്യുതി ഉൽപ്പാദനം വെട്ടിക്കുറയ്ക്കാനും അയൽ രാജ്യങ്ങളിൽ നിന്ന് വൻ തുക നൽകി വൈദ്യുതി ഇറക്കുമതി ചെയ്യാനും ഒക്കെ നിർബന്ധിതരായിരിക്കുകയാണ്. അതുപോലെ തന്നെ നദികളിലെ ആഴം കുറഞ്ഞതോടെ ചരക്ക് കപ്പലുകൾക്ക് ചരക്കുകളുടെ ഭാരം കുറയ്ക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇതോടെ റുമേനിയയിലും മറ്റും കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ കയറ്റുമതി അവതാളത്തിലായിരിക്കുകയാണ്. ഡാന്യൂബ് നദി വറ്റി വരേണ്ടതോടെ ദശാബ്ദങ്ങളായിട്ട് വെള്ളത്തിനടിയിൽ മറഞ്ഞുകിടന്ന രണ്ടാം ലോക മഹായുദ്ധകാലത്തെ നാസിപ്പട കപ്പലുകളുടെയും വിവിധ സൈനിക വാഹനങ്ങളുടെയും അവശിഷ്ടങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. 1944 സെപ്റ്റംബറിൽ സോവിയറ്റ് യൂണിയന്റെ ചെൻപടയുടെ മുന്നേറ്റം തടയാൻ ലക്ഷ്യമിട്ട് നാസി ജർമ്മൻ സേനകൾ ബ്ലാക്ക് സീ ഫ്ലീറ്റിലെ 200 യുദ്ധക്കപ്പലുകൾ ഡാന്യൂബ് നദിയിൽ മനഃപൂർവ്വം മുക്കിയിരുന്നു. ഇതിൽ 20 കപ്പലുകളുടെ അവശിഷ്ടങ്ങളാണ് ഡാന്യൂബിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത്. സെർബിയൻ അതിർത്തി നഗരമായിട്ടുള്ള പ്രഹോവയ്ക്ക് സമീപമാണ് ഈ യുദ്ധക്കപ്പലുകളുടെ അവശിഷ്ടങ്ങൾ വൻതോതിൽ ദൃശ്യമായിരിക്കുന്നത്. പുറത്തു വന്ന കപ്പൽ ഭാഗങ്ങളിൽ ഇപ്പോഴും പൊട്ടിത്തെറിക്കാത്ത വലിയ അളവിലുള്ള ബോംബുകളും ടാങ്ക് ഭേദ മൈനുകളും അടങ്ങിയിട്ടുണ്ടെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഇത് മേഖലയിലെ നദീഗതാഗതത്തിനും പ്രദേശവാസികൾക്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. മോട്ടോർ സൈക്കിളുകളും അസ്ഥികൂടങ്ങളും ഒക്കെ ലഭിച്ചു കേട്ടോ. ഹംഗറിയുടെ തലസ്ഥാനമായിട്ടുള്ള ബുഡാപെസ്റ്റിൽ ഡാന്യൂബ് നദിയിൽ നിന്ന് സഖ്യകക്ഷികളും ജർമ്മൻ സേനകളും തമ്മിൽ ഏറ്റുമുട്ടിയ കാലത്തെ പ്രശസ്തമായിട്ടുള്ള DKW-350 മിലിറ്ററി മോട്ടോർ സൈക്കിൾ, 6 TMI-35 ടാങ്ക് വേദ മിസൈലുകൾ, കൈബോംബുകൾ, ആർട്ടിലറി ഷെല്ലുകൾ, ജർമ്മൻ സോവിയറ്റ് ആയുധങ്ങൾ, ഹാൻഡ് ഗണ്ണുകൾ, കൊല്ലപ്പെട്ട ജർമ്മൻ സൈനികരുടെ അസ്ഥികൂടങ്ങൾ എന്നിവയൊക്കെ കണ്ടെത്തുകയുണ്ടായി. യുദ്ധകാല അവശിഷ്ടങ്ങൾക്ക് പുറമെ നദി

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നമുക്കിടയിൽ എന്തിനാണോ ഈ യാത്രകളെന്ന്. സിനിമകളും നോവലുകളും നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് അതാണ്. പ്രണയിക്കുമ്പോൾ രണ്ടുപേരും ഒരാളായി മാറണം, അവർക്കിടയിൽ രഹസ്യങ്ങളോ അതിരുകളോ പാടില്ല എന്ന്. എന്നാൽ സത്യത്തിൽ ഈ അതിരുകൾ എന്ന് പറയുന്നത് നമ്മൾക്കിടയിൽ പണിയുന്ന വലിയ ഇരുമ്പ് മതിലുകളാണോ? അല്ല, അതൊരു ചെറിയ വേലിയാണ്. ഇതെൻ്റെ ഇടമാണ്, ഇവിടെ എനിക്ക് ഞാനായിട്ട് തന്നെ ഇരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ചെറിയ വേലി. രണ്ട് പുഴകൾ ഒന്നിച്ചു ചേരുമ്പോഴും അവരവരുടേതായ ഒരൊഴുക്കും ആഴവും അതിലെവിടെയോ ബാക്കിയുണ്ടാവും. അതുപോലെയാണ് ബന്ധങ്ങളും. നമ്മളൊരാളെ എത്ര ജീവനത്തുള്ളിൽ സ്നേഹിച്ചാലും ആ സ്നേഹത്തിനുള്ളിൽ ശ്വാസം മുട്ടാതെ നിൽക്കണമെങ്കിൽ ചെറിയ ചില അതിരുകൾ ആവശ്യമാണ്. ആ അതിരുകൾ സ്നേഹക്കുറവുള്ളതുകൊണ്ടല്ല, മറിച്ച് ആ സ്നേഹം കൂടുതൽ കാലം മനോഹരമായി നിലനിൽക്കാൻ വേണ്ടി പണിയുന്നതാണ്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, സ്നേഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഒരു വാക്കാണ് പൊസസീവ്നെസ്. നീ എൻ്റേത് മാത്രമാണ് എന്ന് പറയുന്നതിൽ ഒരു വലിയ റൊമാൻസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളിൽ പലരും. എന്നാൽ ഈ ഭൂമിയിൽ ആർക്കെങ്കിലും മറ്റൊരാളുടെ മേൽ അങ്ങനെ പൂർണ്ണമായ അവകാശം സ്ഥാപിക്കാൻ കഴിയുമോ? ഒരാളെ സ്നേഹിക്കുക എന്നാൽ അവരെ ഒരു കൂട്ടിലടയ്ക്കുക എന്നല്ല അർത്ഥം. ഉള്ളം കയ്യിൽ കുറച്ച് മണൽ വാരിയെടുക്കുന്നത് പോലെയാണത്. മുറുകെ പിടിക്കാൻ ശ്രമിക്കുന്നതോറും അത് വിരലുകൾക്കിടയിലൂടെ ഓർന്നു പോയിക്കൊണ്ടേയിരിക്കും. എന്നാൽ കൈപ്പത്തി തുറന്നു പിടിച്ചാലോ, ആ മണൽത്തരികൾ അവിടെ തന്നെ ഭദ്രമായി ഉണ്ടാവും. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ, അവരുടെ ഇഷ്ടങ്ങളെ, അവരുടെ മുൻകാല ജീവിതത്തെയൊക്കെ ബഹുമാനിക്കുക എന്നതാണ് ഏറ്റവും വലിയ അതിര്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, കൂട്ടുകാരാവുമ്പോൾ പിന്നെ എന്തിനാണ് അതിരുകളെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും. പാതിരാത്രിക്ക് വിളിച്ച് എഴുന്നേൽപ്പിക്കാനും അവരുടെ പേഴ്സണൽ സ്പേസിലേക്ക് ഇടിച്ചു കയറാനും നമുക്ക് യാതൊരു മടിയുമില്ല. കാരണം അതാണ് സൗഹൃദത്തിൻ്റെ സ്വാതന്ത്ര്യം. എന്നാൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ പോലും ഒരദൃശ്യമായ അതിരുണ്ട്. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരനും ചിലപ്പോൾ ആരോടും ഒന്നുമിണ്ടാതെ തനിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമയമുണ്ടാവും. അവരുടെ ആ മൗനത്തെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അവർ ഒരു കാര്യത്തിന് നോ പറഞ്ഞാൽ അതിൽ പിണങ്ങാതെ ആ നോ എന്ന വാക്കിനെ അംഗീകരിക്കാൻ കഴിയണം. എനിക്ക് എന്ത് വേണമെങ്കിലും അവരോട് പറയാം, എന്ത് വേണമെങ്കിലും അവരെ കൊണ്ട് ചെയ്യിക്കാം എന്നൊക്കെയുള്ള ചിന്തകൾ സൗഹൃദത്തെ പതിയെ പതിയെ ഇല്ലാതാക്കും. നിനക്ക് നിൻ്റേതായ സമയമുണ്ട്, എനിക്ക് എൻ്റേതായ സമയമുണ്ട് എന്ന് മനസ്സിലാക്കുന്നിടത്താണ് സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ കാലം നിലനിൽക്കുന്നത്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചില പ്രണയങ്ങളിൽ നമ്മൾ കാണാറില്ലേ, ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി സ്വന്തം ഇഷ്ടങ്ങളും സ്വപ്നങ്ങളും എന്തിന് സ്വന്തം പേഴ്സണാലിറ്റി പോലും ഇല്ലാതാക്കുന്നത്. അവർക്കിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരെല്ലാം ഒഴിവാക്കി, അല്ലെങ്കിൽ അവന് എൻ്റെ ഈ ഡ്രസ് സെൻസ് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെയൊക്കെ മാറും എന്ന് അഭിമാനത്തോടെ പറയുന്നവർ. ആക്ച്വലി ഇതിൽ അഭിമാനിക്കാൻ ഒന്നുമില്ല. അവിടെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ അതിരുകൾ മറ്റൊരാൾക്ക് മുന്നിൽ അടിയറവ് പറയുകയാണ്. എവിടെയാണ് ഞാൻ അവസാനിക്കുന്നതെന്നും എവിടെയാണ് മറ്റൊരാൾ തുടങ്ങുന്നത് എന്നും തിരിച്ചറിയാൻ കഴിയണം. നിങ്ങൾ നിങ്ങളായിരിക്കുന്നതിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വേണ്ടി സ്വയം മാറിക്കൊടുക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വഞ്ചിക്കുന്നത്. ബന്ധങ്ങളിൽ വിട്ടുവീഴ്ചകളാവാം, എന്നാൽ അതൊരിക്കലും നിങ്ങളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നതാകരുത്. അവിടെ കൃത്യമായ ഒരു വര വരയ്ക്കാൻ നിങ്ങൾക്ക് കഴിയണം. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റ് വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, എപ്പോഴാണ് ഒരു ബന്ധം ടോക്സിക് ആവുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? സ്നേഹം കെയറിങ്ങിൽ നിന്ന് മാറി ഒരു ക്യാമറ കണ്ണായി മാറുമ്പോഴാണ്. ഫോണിലെ പാസ്വേഡ് ചോദിക്കുക, ആരോടാണ് സംസാരിക്കുന്നതെന്ന് നിരീക്ഷിക്കുക, ഓരോ നിമിഷവും എവിടെയാണെന്ന് അന്വേഷിക്കുക, ഇതൊക്കെ കെയറിങ് ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് പേരുണ്ട്. എന്നാൽ ഇത് ആക്ച്വലി സ്നേഹമല്ല, മറിച്ച് മറ്റൊരാളെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ്, വിശ്വാസമില്ലായ്മയുടെ ലക്ഷണമാണ്. ഒരു ബന്ധത്തിൽ രണ്ടുപേർക്കും അവരുടേതായ ഒരു ലോകമുണ്ടായിരിക്കണം. പാർട്ണർ മാത്രമല്ല ലോകമെന്ന് തിരിച്ചറിയണം. നിങ്ങളുടെ ജീവിതം മറ്റൊരാളെ മാത്രം ചുറ്റിപ്പറ്റിയാവുമ്പോൾ അവിടെ ശ്വാസമുട്ടൽ തുടങ്ങും. രണ്ട് പക്ഷികൾക്ക് ഒന്നിച്ച് ആകാശത്തോടെ പറക്കാം, എന്നാൽ അവർ പറക്കുന്നത് അവരുടേതായ ചിറകുകളാണ്. ഒന്നിൻ്റെ ചിറക് മറ്റൊന്നിന് കടം കൊടുക്കാൻ കഴിയില്ല. ആ സ്വാതന്ത്ര്യമാണ് ഒരു ബന്ധത്തിലെ ഏറ്റവും സുന്ദരമായ അതിര്. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.
3: മോഹജാലകം തുറന്ന കാറ്റിനോടു നിൻ കരളിൽ ഇത്ര കോപമെന്താ? മൗനമോതിരം മണിഞ്ഞൊരുങ്ങി വന്നിടും പെണ്ണിനിത്ര ദേഷ്യമെന്താ? നാക്കിനേറെ നീളമുള്ള പെണ്ണിനെപ്പോഴും ചേട്ടനോട് രോക്ഷമെന്താ? മൂക്കിൽ വന്ന ശുണ്ഠി ഇന്ന് ദൂരെ മാറ്റുവാൻ മുർ

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയിക്കുന്നവരെ കുറിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, അവർ ഒരാത്മാവിൻ്റെ രണ്ട് പകുതികളാണെന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അവർ രണ്ട് പകുതികളാകരുത്, രണ്ട് പൂർണ്ണതകളാകണമെന്നാണ്. സ്വന്തമായി നിലനിൽപ്പുള്ള രണ്ട് പൂർണ്ണമായ വ്യക്തികൾ. ഖലീൽ ജിബ്രാൻ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള വളരെ മനോഹരമായ വരികളുണ്ട്. ഒരു വീടിൻ്റെ മേൽക്കൂറയെ താങ്ങി നിർത്തുന്ന രണ്ട് തൂണുകൾ പോലെയാവണം ദമ്പതികൾ. ആ രണ്ട് തൂണുകൾക്കുമിടയിൽ കൃത്യമായ ഒരകലമുണ്ട്. അവർ പരസ്പരം കൂട്ടിമുട്ടിയാൽ ആ വീട് തകർന്നു വീഴും. അതുപോലെ ഒന്നിച്ചു നിൽക്കുമ്പോഴും തമ്മിൽ കൃത്യമായ ഒരു ദൂരമല്ലെങ്കിൽ അതിര് സൂക്ഷിക്കുന്നതാണ് ആ ബന്ധത്തിൻ്റെ അടിത്തറ. ഒരു ബന്ധത്തിലും സ്വാതന്ത്ര്യം, ഇഷ്ടം, കെയറിംഗ് എന്ന പേരിൽ മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിന് മേൽ ചോദ്യം ചെയ്യുന്ന ഒരു കെയറിങ്ങും ഒരു ഇഷ്ടവും ശാശ്വതമല്ല. ബന്ധങ്ങളിൽ മനോഹരമായ അകലങ്ങളാണ്, അതിരുകൾ വേണ്ടത് നിർബന്ധമാണ്. അകലമാണ് ബന്ധങ്ങളിലെ ഏറ്റവും സുന്ദരമായതും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മുടെ ബന്ധങ്ങളിലെ അതിരുകൾ വേണം. അത് മറ്റുള്ളവരെ അകറ്റി നിർത്താനല്ല, മറിച്ച് നമ്മുടെ സ്നേഹത്തെ ശ്വാസം മുട്ടിക്കാതെ സംരക്ഷിക്കാനാണ്. ആരും ആരുടെയും സ്വന്തമല്ല. നമ്മളെല്ലാവരും ഈ ഭൂമിയിൽ തനിച്ചു വന്ന് തനിച്ച് പോകുന്നവരാണ്. ഒപ്പമുള്ള കുറച്ചു കാലം പരസ്പരം മനസ്സിലാക്കി അവരുടെ ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും ബഹുമാനിച്ച് നമുക്ക് ഒന്നിച്ചു പോവാം. നിങ്ങൾക്കിഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ ധൈര്യമായി നോ പറയാൻ ശീലിക്കുക. മറ്റുള്ളവരുടെ അതിരുകളെ മാനിക്കാൻ പഠിക്കുക. സ്നേഹിക്കാം, സംരക്ഷിക്കാം, പരസ്പരം ബന്ധനങ്ങളാകാതെ. ആ സ്വാതന്ത്ര്യത്തിൻ്റെ പേരാണ് യഥാർത്ഥ പ്രണയവും സൗഹൃദവും. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

ലളിത മധുരമയഗാനം പോലും കരളിലമത മഴ ആരോ പാടും ലളിത മധുരമയഗാനം പോലും കരളിലമൃത മഴ ചൊരിയുമള

സ്വന്തമെന്ന് അവകാശപ്പെടാനുള്ള അർഹത എനിക്കില്ല. എങ്കിലും എൻ്റെ രാധ, സ്വാതിനാളിൽ ചിപ്പിക്കുള്ളിൽ വീണ മഴത്തുള്ളി പോലെ അവളെൻ്റെ നെഞ്ചിനുള്ളിൽ ഒരു മണിമുത്തായി, എൻ്റെ ഏകാന്ത സന്ധികളിൽ ഒരു പൊൻതാരകയായി അവൾ ഉദിച്ചുയരുന്നു. എൻ്റെ നിശാസ്വപ്നങ്ങളിൽ ഈറൻ നിലാവ് പോലെ അവൾ വന്ന് നിറയുന്നു. അവളോ രാഗവിലോലയായിരുന്നു. അകലും തോറും അവൾ എന്നോടടുത്തു വന്നു. വ്രതഭംഗി അറിയട്ടെ എന്ന് ഞാൻ കളി പറഞ്ഞപ്പോൾ, നൂറ് നൂറ് ജന്മങ്ങളായി നോമ്പ് നോൽക്കുന്ന തിരുവാതിര തന്നെയാണ് ഈ രാധ എന്നവൾ പറഞ്ഞു. ഗോപികേ, നീ അറിയുന്നില്ല, ഏത് നിമിഷവും ഉടഞ്ഞു പോകാവുന്ന നീർക്കുമലകളാണ് നിന്റെ സ്വപ്നങ്ങൾ.